മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 8, 2026 ജൂലൈ 24, വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടെയുള്ളവരുടെ ഒരു തെറ്റ് കണ്ടാൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാതെ അവരുടെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരുടെ ശത്രുവായി ശിഷ്ടകാലം ജീവിക്കുന്നതാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 24. അപ്പോളോ 11 യാത്രികരുമായി ഭൂമിയിൽ തിരിച്ചെത്തിയതും ബ്ലാക്ക് ജൂലൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീലങ്കൻ കലാപത്തിന് തുടക്കമായതും തിരുവനന്തപുരം ജില്ലയിൽ തോന്നക്കലിൽ ആശാൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു ജൂലൈ 24-നായിരുന്നു. ജൂലൈ 24-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 24. 1969 ജൂലൈ 24-നായിരുന്നു ചാന്ദ്രദൗത്യം വിജയകരമായി നിർവഹിച്ച അപ്പോളോ 11 യാത്രികരുമായി ഭൂമിയിൽ തിരിച്ചെത്തിയത്. ബ്ലാക്ക് ജൂലൈ എന്ന പേരിലറിയപ്പെടുന്ന ശ്രീലങ്കൻ കലാപത്തിന് തുടക്കമായത് 1983 ജൂലൈ 24-നായിരുന്നു. ശ്രീലങ്കയിലെ LTTE ശ്രീലങ്കൻ സൈന്യത്തിലെ 13 പട്ടാളക്കാരെ കൊലപ്പെടുത്തുകയും ഇതിനു പകരമായി ശ്രീലങ്കൻ തമിഴർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറുകയും ഇതേ രാത്രി തലസ്ഥാന നഗരമായ കൊളംബിയിൽ തുടങ്ങിയ കലാപം പിന്നീട് രാജ്യമൊട്ടാകെ പടരുകയും 7 ദിവസത്തോളം നീണ്ടുനിന്ന കലാപത്തിൽ 3000 ആളുകൾ മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ തോന്നക്കലിൽ ആശാൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് 1966 ജൂലൈ 24-നായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു കേരള കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി ഉയർത്തിയത്. കേരള നെൽവയൽ നീർത്തട സംരക്ഷണ ബിൽ നിയമസഭ പാസാക്കിയത് 2008 ജൂലൈ 24-നായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് 1860 ജൂലൈ 24-നായിരുന്നു. ഇന്നേ ദിവസം ആദായ നികുതി ദിവസമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കായി 7 വിസ കോൾ സെന്ററുകൾ ആരംഭിക്കാൻ ഇറ്റലി തീരുമാനിച്ചത് 2004 ജൂലൈ 24-നായിരുന്നു. മദ്രാസിൽ നിന്നുള്ള എസ് വിജയലക്ഷ്മി ഗ്രാൻഡ് മാസ്റ്ററായി പ്രഖ്യാപിച്ചത് 2000 ജൂലൈ 24-നായിരുന്നു. ചെസ്സിൽ ഈ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് എസ് വിജയലക്ഷ്മി.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കേട്ടുകേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്ര മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു.

0: നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്രസിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണനേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ ടി വി ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം 10:00 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ട് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ K ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവർ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് K നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
2: ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विहित कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28 വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ സ്വതന്ത്ര വ്യാപാര അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുഷയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുഷ മിസൈൽ സംവിധാനത്തിന് ശേഷി.
4: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
1: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുഷയുടെ പരീക്ഷണ പറക്കൽ

0: വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടം തുടരുന്നു.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്ക്രിപ്റ്റിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം

0: ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ ജമനായ്, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാർ വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുമായി ഓണേ സീറ്റിലിരിക്കുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഇന്ന് ആതിരയോടൊപ്പം ഞാൻ പാർവതിയാണ്.
0: യെസ്, അപ്പോൾ നമ്മളിതാ അടിപൊളി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മനോഹരമായൊരു ദിവസം, നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്, ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 24 അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇവിടെ ഹാജരായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അല്ലേ? 10 മണിയാവുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ആ ഇത്തിരി നേരം തുടങ്ങാൻ സമയമായി, അപ്പോൾ ട്യൂൺ ചെയ്യാം എന്ന രീതിയിൽ അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ യെസ്, അപ്പോൾ പാർവതി, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: എന്തൊക്കെയുണ്ട് പാർവതി വിശേഷങ്ങളൊക്കെ?
1: സുഖം, ഇങ്ങനെ പോകുന്നു. ആതിരയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് മഞ്ഞ ഉടുപ്പ് ഞങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തേ ഉള്ളൂ, യെല്ലോ പേഴ്സന്റെ കാര്യം. അപ്പൊ ഇന്ന് യെല്ലോ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് ആതിരയാണ്. അപ്പൊ ആതിരയുടെ യെല്ലോ പേഴ്സണെ ആലോചിച്ചുകൊണ്ടാണോ ഇന്ന് ഡ്രസ്സൊക്കെ ചെയ്തൊക്കെ?
0: യെല്ലോ പേഴ്സൺ എന്ന് പറയുമ്പോൾ, സാധാരണ യെല്ലോ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാള് നമുക്ക് ഏറ്റവും വലിയ സന്തോഷങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് യെല്ലോ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ എന്റെ യെല്ലോ പേഴ്സൺ ഞാൻ തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. എന്തായിരിക്കും പാർവതി?
1: ഇന്ന് അന്താരാഷ്ട്ര സ്വയം പരിപാലന ദിനമാണ്, ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്. അപ്പൊ സ്വന്തമായി സ്നേഹിച്ചുകൊണ്ടാണ് ആതിര ഇന്ന് രാവിലെ തന്നെ വന്നിരിക്കുന്നത്.
0: അതെ, ഞാൻ ഇന്ന് രാവിലെ തന്നെ, ഇന്ന് സെൽഫ് കെയർ ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച്

അധികം എന്താ പറയുക, എന്നെ സ്നേഹിക്കാം, എന്നെ ഒന്ന് പാമ്പർ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ, ഒരു ഓർമ്മപ്പെടുത്തലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ തന്നെ സ്നേഹിക്കാൻ വേണ്ടി ശീലിക്കുക എന്നുള്ളതാണ്. നമ്മളെ പാമ്പർ ചെയ്യാനും നമ്മളെ നല്ല രീതിയിൽ ആക്കാനും അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് അല്ലേ. മറ്റൊരാളൊരു സന്തോഷം നൽകിയാലേ നമ്മൾ ചിരിക്കൂ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ

0: സമ്മാനിക്കുന്നത് അല്ലേ.
1: അതെ, എത്ര പേരങ്ങനെ സ്വന്തം കാര്യം നോക്കാറുണ്ട് അല്ലെ. ഇന്ന് എനിക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ ജീവിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ ദിവസം. ഒരാളുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ഒരാളുടെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണല്ലേ. ഞാൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഓക്കെ ആണോ, എൻ്റെ ശരീരം ഓക്കെ ആണോ, ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ഒരു സെൽഫ് കെയർ ആണ്. എത്ര പേർക്ക് അത് സാധിക്കുന്നുണ്ട്? ആദരിക്കാൻ സാധിക്കുന്നുണ്ടോ?
0: ഉണ്ട്,
1: എനിക്കും സാധിക്കുന്നുണ്ട്.
0: അതെ, യഥാർത്ഥത്തിൽ പല സമയത്തും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഹാപ്പി ആവാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഭയാനകമാണ് അല്ലേ. യഥാർത്ഥത്തിൽ നമ്മളത് നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് പുറത്തുനിന്ന് കാണുമ്പോൾ ആ അവർ സൂപ്പറായിട്ട് ജീവിക്കുന്നു, അവർ വളരെ ഹാപ്പിയാണ്, എന്താ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതൊരു സ്വാർത്ഥത എന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഒരു വേർഡാണ് യഥാർത്ഥത്തിൽ സെൽഫ് കെയർ എന്ന് പറയുന്നതന്നെ അല്ലേ. ഓ, അവളിപ്പോൾ സ്വന്തം കാര്യങ്ങളാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വേണമെന്നാണ്. നമ്മളെ നമ്മൾ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ ആ ഒരു എനർജി കൊണ്ട് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ, നമ്മുടെ ഒരു കോൺഫിഡൻ്റ് ആണ് നമ്മൾ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക, നല്ല രീതിയിൽ മറ്റൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, എല്ലാം ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നമ്മൾ നന്നായിട്ട് നോക്കിയാൽ മാത്രമേ മറ്റൊരാളെ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ
1: അല്ലേ. നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഓക്കെ ആയിരിക്കണം, എന്നാലല്ലേ നമുക്ക് അവരോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അല്ലെ, എൻ്റെ മക്കൾ, എൻ്റെ പേരൻസ്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ സിസ്റ്റർ, അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സമയവും പോകും. ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്
0: അവർ പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ലൈഫ് ഫുള്ള് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും, കൂടുതലും പേരൻസിന് മെയിനായിട്ടും ഒരു കുഞ്ഞുങ്ങളൊരു നിലയിലേക്ക് എത്തുന്നത് വരെ നമുക്കൊരു ടെൻഷനും അവരെങ്ങനെ ആയിരിക്കും. പക്ഷെ അവർ ഓരോ അവരുടെ സ്റ്റെപ്പിലും നമ്മൾ കൂടെ വേണമെന്നുള്ളതാണ്. അവരിപ്പോൾ ഒരു ഒരു എന്താ പറയുക, ജനിച്ചൊരു 5-6 വയസ്സ് വരെ ഭയങ്കര കെയർ വേണമെന്ന് പറയുന്നു. പക്ഷെ ഒരു കൗമാര കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് അവരുടെ യൗവനത്തിലും നമ്മൾ കൂടെ തന്നെ വേണം, അവരുടെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോഴും നമ്മൾ കൂടെ തന്നെ വേണം. അപ്പം ഏത് ഘട്ടത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ വേണം. പക്ഷേ അതിന് എനർജി ഉണ്ടാവണമെങ്കിൽ നമ്മൾ സ്നേഹിക്കുക, നമ്മളെയും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ചോദിക്കും, എന്തുകൊണ്ട് സ്വന്തമായ ഒരു സ്നേഹം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇങ്ങനെ വട്ടപൂജ്യങ്ങളായിട്ട് മാറി നിൽക്കും. അതുകൊണ്ട് നമ്മളെ തന്നെ സ്നേഹിക്കാൻ, കുറച്ച് നേരമൊക്കെ സ്നേഹിക്കാൻ, നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരു ചായ ആസ്വദിച്ച് കുടിച്ച് രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ ആക്കുന്ന തിരക്കിൽ നല്ല ബിസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ എനർജി ലോസ്റ്റ് ആയി പോവും. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു സെൽഫ് കെയർ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക എന്ന് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻ കേസിൽ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കഴിച്ചോളൂ അല്ലേ.
1: അതെ, തീർച്ചയായും സമയം ഇപ്പോൾ 10:10 ആയിരിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ലൈഫിലേക്ക് വേണ്ട. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ആരോഗ്യമായിട്ടൊക്കെ അങ്ങനെ ഇരിക്കുക ചെയ്യേണ്ടത്. അതോടൊപ്പം സെൽഫ് കെയർ വേണം ഡെയിലി. ഇപ്പോഴൊക്കെ ആണെങ്കിൽ കുറച്ച് കുട്ടികളൊക്കെ സ്വന്തമായി സെൽഫ് കെയറും സ്വന്തമായിട്ട് സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുവേ നമ്മൾ മാനസിക ഉല്ലാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സൊസൈറ്റി കാണുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമുക്ക് തോന്നുകയാണ് ഇന്നത് പറയുന്നതിലും. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി സ്നേഹിക്കണം, നല്ലപോലെ ഡ്രസ് ചെയ്യണം, നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകണം, തുറന്ന് സംസാരിക്കണം, അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്.
1: കുറച്ച് കൊച്ചുകുട്ടികളാണ്, കുറച്ചും കൂടി ചെറിയുള്ള ഒരു കൊച്ചു പ്രായ കുട്ടികളാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു അവരാണെങ്കിൽ സ്വന്തമായി രാവിലെ എണീക്കുക, വ്യായാമം ചെയ്യുക, ഒറ്റയ്ക്ക് പോരുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുക, അങ്ങനെ കുറച്ച് അവരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അവർ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാനായിട്ട് അവരിപ്പോൾ ശ്രമിക്കാറുണ്ട്. യാത്ര പോകാനാണെങ്കിലും അവർ ഒറ്റയ്ക്ക് തന്നെ പോയി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ആൾക്കാരൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി, സ്വന്തമായി സ്നേഹിക്കണം എന്നുള്ള തോന്നലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ തമ്മിൽ കാണാത്ത, പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരുമായിട്ടൊക്കെ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരൻസ് ഒക്കെ ഇപ്പം അത് ചെയ്യാറുണ്ട്. മക്കളൊക്കെ വിദേശത്താണ്, ഞങ്ങളെ ടൂറ് കൊണ്ടോ ആരും ഇല്ല എന്നൊക്കെ കണ്ടുകൊണ്ട് അവർ സ്വന്തമായിട്ട് അതിനൊക്കെ ഇറങ്ങി തിരിച്ച് യാത്ര പോകണം. അപ്പം ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ പുതിയ അപരിചിതരായിട്ടൊക്കെ യാത്ര ചെയ്യുക, കാണാൻ പോകുക, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നേരത്തെ ആതിര പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഒരുപാട് പേര്, മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണുക, കൗൺസിലിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയൊരു പാപമാണ്.

0: യഥാർത്ഥത്തില് മനസ്സിന് സുഖമില്ലാതെ വരുന്നു, അല്ലെങ്കിൽ അങ്ങനൊരു വ്യക്തിയെ നമ്മൾ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ചും കൂടെ അത് നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ നമ്മുടെ സമൂഹത്തിനോട് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അങ്ങനെ ഒരു മാറ്റം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: അതെ, ഇപ്പൊ പേരൻസും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾ അങ്ങനെ വല്ല ഒരു മാനസികമായ പിരിമുറുക്കത്തിലാണ് എങ്കിൽ അവരോടുള്ള ചികിത്സ സഹായം തേടാൻ വേണ്ടിയിട്ട് പേരൻസും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. സെൽഫ് കെയർ ഡേ ഒക്കെ ഇപ്പോൾ ആഘോഷിക്കപ്പെടുകയാണ്. അപ്പം നിങ്ങളും അങ്ങനെ ആഘോഷിക്കുന്നു ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക. അതോടൊപ്പം നിങ്ങൾ ആഘോഷിക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ അതൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കാം, എനർജി ആയിട്ട് അത് എടുക്കുക. ഞാൻ ഇന്ന് തന്നെ സ്നേഹിച്ചു.
0: ഒരു ദിവസം മാത്രമല്ല ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ, എല്ലാ ദിവസങ്ങളിലും അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി ട്വൈസ് എങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് കാമായിട്ടിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ, ഇപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പോൾ എന്താ പുരുഷനെന്നോ സ്ത്രീ എന്നോ ആരും, എല്ലാവരും നല്ല ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കുകയും ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, ഒരുപാട് പൈസയൊന്നും വേണ്ട, കുറച്ച് പൈസയൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കാനാണെങ്കിലും ഒരു ചെറിയ എന്താ വളരെ നോർമലായിട്ടൊരു ഒരു ഓർഡിനറി ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണാനാണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് വാങ്ങി സ്വന്തമായിട്ട് അണിഞ്ഞ് അല്ലെങ്കിൽ കണ്ണാടി മുമ്പിലൊക്കെ യെസ് ഞാൻ വാങ്ങിയതാണ്, നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് തന്നെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ചിലർ കാണുന്ന ഒരു പുറത്തുനിന്ന് കാണുന്നവരായിരിക്കും ഓ വട്ടാൻ തോന്നുന്നു
1: അല്ല. സ്വന്തമായി ഡ്രസ്സ് വാങ്ങുക, സ്വന്തമായി ചെരുപ്പ് വാങ്ങുക, നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്, നമുക്കൊരു സമാധാനമാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ആ സമാധാനം എല്ലാവരും ഇപ്പം ചിലവരൊക്കെ ആണെങ്കിൽ കുറച്ച് പൈസ ആണെങ്കിലും അത് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നായിരിക്കും ചിന്തിക്കുന്നത്. അത് കുറേയൊക്കെ മാറ്റുക, നമുക്ക് വേണ്ടിയും നമ്മൾ സ്പെൻഡ് ചെയ്യുക. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് ഞാനത് വാങ്ങിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിലും നല്ലത് ഇപ്പം വാങ്ങിയുള്ള ആ ഒരു മനസ്സിലെ ഒരു വിഷമം അങ്ങ് തീർക്കുക, എന്നിട്ട് അങ്ങ് മൂവ് ഓൺ ചെയ്ത് പോവുക.
0: യെസ്, അപ്പോൾ നമുക്കൊരു ലൈഫ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്, അതിനെ മാക്സിമം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പക്ഷേ എങ്കിലും അവിടെ ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഓരോ നിമിഷവും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. സെൽഫ് കെയർ, അതായത് സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നത് ഒരു ആഡംബരമല്ല അല്ലേ, അതൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ ശരീരത്തിനോടും നമ്മുടെ മനസ്സിനോടും നമ്മുടെ വ്യക്തിത്വത്തിനോടും കൊടുക്കുന്ന ഒരു ആദരവ് തന്നെയാണ് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്നൊരാൾ കാണുമ്പോൾ സ്വന്തമായിട്ടൊരു ഡ്രസ്സൊക്കെ വാങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സാധനമൊക്കെ വാങ്ങി നന്നായിട്ട് പൊതിഞ്ഞൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വാ ആരോ എനിക്ക് ഗിഫ്റ്റ് തന്നു, എന്നിട്ട് നമ്മൾ തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നത് വട്ടൊന്നും അല്ല, യഥാർത്ഥത്തിൽ അതൊക്കെ ആവശ്യമാണ് അല്ലേ. നമ്മുടെ ജീവിതം അവസാനിക്കുന്നവരെ ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ നിലനിർത്തുക എന്നാണ് പറയാനുള്ളത്.
1: കുഴപ്പമില്ല, നമുക്ക് സമാധാനം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുക. ഇനി സെൽഫ് കെയർ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുക, അതൊക്കെ പ്രയോഗിക്കുക അല്ലേ. നമുക്ക് ചിലവർക്കൊക്കെ ഇഷ്ടമാണ് ഇച്ചിരി ബ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, മുഖത്ത് എന്തെങ്കിലും ഒക്കെ ഇടുക എന്നൊക്കെ പറയുന്ന ഒരു ഇഷ്ടമായ ഒരു കാര്യത്തില്.
0: ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഒരു ടി വി ഷോസിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഒരു കുറച്ചിങ്ങനെ കട്ടിങ്സ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ചിത്രാമ്മയും നമ്മുടെ സുജാത, ഏറ്റവും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വോയിസാണ് അവർ രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടുപേരും സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ആങ്കർ ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചിത്രാമ്മ പറഞ്ഞു ഞാൻ വോയിസിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല, ഞാൻ വലിച്ചു വരെയൊക്കെ തിന്നും എന്ന് പറഞ്ഞു. പെട്ടെന്ന് അടുത്ത ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ സുജാതാമ്മയാണ്. സുജാത ചേച്ചിയോട് ചോദിച്ച സമയത്ത് സുജാത ചേച്ചി പറയും എനിക്കിഷ്ടമാണ്, എന്നെ നോക്കുന്ന എനിക്കിഷ്ടമാണ് എന്നൊരു വാക്ക് പറഞ്ഞു. അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. നമ്മൾ സ്നേഹിക്കുകയാണ് യഥാർത്ഥം ചെയ്യുന്നല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെയൊന്നും അല്ല, പക്ഷേ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻ്റ് ഉള്ള പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുന്നത് വേറൊരാളെ കാണിക്കാനാണ്, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ കാണിക്കാനാണ് നമ്മൾ അത്രയും ഒരുങ്ങി സന്തോഷമായിട്ട് കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ്
1: നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ശരിയാ, പലപ്പോഴും എല്ലാവരും പറയും എന്തിനാ ഇങ്ങനെ ഒരുങ്ങി കിട്ടുന്ന, ആരെയും കാണിക്കാൻ, ആരെയും കാണിക്കാൻ,
0: നമ്മളെ തന്നെ കാണിക്കാനാണ്. യെസ്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പുറത്ത്, അതായത് പൊതുസമൂഹം എന്ന് പറയുന്നത് പല വിധമാണ് അല്ലേ. നമ്മളെ സ്നേഹിച്ച് മറ്റൊരാളെ ദ്രോഹിക്കാത്ത തരത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുകൂടി പ്രിയപ്പെട്ടവരിലേക്ക്
1: പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ബ്രേക്കിലേക്ക് ഇങ്ങനെ പോകുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഇനി കെയറിംഗ് തുടങ്ങിയില്ലെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ, അതിനൊരു ബ്രേക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഹായ്, ഹലോ, വെൽക്കം ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ആതിരയാണ് ഇരിക്കുന്നത്, അല്ലേ?
2: യെസ്. അപ്പോൾ പാർവതിയും ഞാനും ഇങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെൽഫ് കെയറിനെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും സെൽഫ് കെയറൊക്കെ ചെയ്യുന്നവരും ഇൻ കേസിൽ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. നല്ലൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു, എന്താ പറയുക, നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ദിവസം. അപ്പം എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഇൻ കേസിൽ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഡ്രസ്സ് വാങ്ങി നമുക്ക് വേണ്ടിയൊക്കെ ഒരു ചായയെങ്കിലും പുറത്തൊക്കെ പോയി കുടിച്ച് ആസ്വദിച്ചൊക്കെ കുടിച്ച് ഒരു ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ച് നമുക്ക് തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. നിങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചതാ, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് എന്നുള്ളത്. അപ്പം അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585 85. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. എനിക്ക് നന്നായിട്ട് അറിയാം പാർവതി നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ട്, അതായത് ലൈവ് കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രോതാക്കളെല്ലാം. അപ്പോൾ അവരെ ഒന്ന് മിണ്ടിപ്പിക്കണ്ടേ?
3: തീർച്ചയായും
2: മിണ്ടിപ്പിക്കണം. അപ്പോൾ ചോദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പല ശ്രോതാക്കളും പറയാറുണ്ട്, ആതിര അടി എന്താണ് ചോദ്യം എന്നൊക്കെ. അപ്പോൾ എങ്കിലും നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാ ഇന്നത്തെ കുസൃത് ചോദ്യം ഇതാണ്, ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃത് ചോദ്യം. ഞാൻ ഒരുപാട് ആ ഒരു ചോദ്യം ഇങ്ങനെ ഇട്ട് വലിക്കുന്നില്ല, ബിക്കോസ് അത് ചിലപ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് പോകുന്നൊരു ചോദ്യമായതുകൊണ്ട് തന്നെ ഞാൻ ഒരു വട്ടം ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോൾ എന്നുള്ളതാണ്.

0: ഇന്നത്തെ കുസൃതി ചോദ്യം പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: യെസ്, അപ്പൊ ആദ്യം ഇങ്ങനെ നല്ല എനർജി ആയിട്ടുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരവും അതേപോലെ നല്ല രസകരമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദ്യം തികച്ചും ആദരയുടെ മാത്രമാണ്.
0: അങ്ങനെ പറയണ്ട, ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ ചോദിച്ച ചോദ്യം.
1: അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ.
0: യെസ്,
1: യെസ്, നമുക്ക് റീജ ശേഷി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ, ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ എന്ന്.
0: അടിപൊളിയായിട്ടിരിക്കാണ്,
1: രാവിലെ എനർജി കണ്ടപ്പോ
0: അതെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജി നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, രാവിലെ തന്നെ.
1: അതെ, ഇന്ന് നല്ല ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ സെൽഫ് കെയർ ഡേനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് കന്മദം ചിത്രത്തിലെ മൂവന്തി താഴ്വരയിൽ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും.
0: യെസ്, തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും. റീജ ചേച്ചി, നല്ലൊരു ദിവസം നേരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെൽഫ് കെയർ ഡേയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് റീജ ചേച്ചിയിലേക്ക് സെൽഫ് കെയർ, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വന്തമായുള്ള സ്നേഹം, അതൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അല്ലേ.
1: അതെ, അതേപോലെ നമുക്ക് ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ്,
0: ഗുഡ് മോർണിംഗ് ചിത്രാമ്മ.
1: യെസ്, ഇന്നലെ പ്രക്ഷേപണം ചെയ്ത ഗ്രാമഭംഗി, നാട്ടുപഴങ്ങളുടെ രുചി, വൈലോപ്പിള്ളിയുടെ ഏതു ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഈ കവിത ശ്രീക്കുട്ടി അവതരിപ്പിച്ചെങ്കിൽ എത്ര മനോഹരമായേനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മരങ്ങൾ നിൽക്കുന്ന തൊടിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം ഞാൻ എന്റെ ഗ്രാമത്തിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എ നൊസ്റ്റാൾജിക് മാസ്റ്റർ പീസ് നൊസ്റ്റാൾജിയ, താങ്ക് യു ശ്രീക്കുട്ടി സോ മച്ച് ഫോർ ടേക്കിംഗ് മീ വൺസ് അഗൈൻ ടു ദോസ് ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിമനോഹരം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായും ശ്രീലക്ഷ്മി ഇപ്പൊ കേൾക്കുന്നുണ്ടാവും.
0: ശ്രീലക്ഷ്മി ഇങ്ങനെ ബ്ലഷ് അടിച്ചിരിക്കുകയായിരിക്കും അല്ലെ. ശ്രീലക്ഷ്മി ഏറ്റവും കൂടുതൽ, സത്യം പറഞ്ഞാൽ പല സമയത്ത് ശ്രീലക്ഷ്മി പറയാണ് ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഫാൻസ് ഉണ്ട് ഗ്രാമ ഭംഗിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഒരു ഉത്തരവാദിത്വമായിട്ട് എടുത്തിരിക്കുകയാണ് അതിനെ എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളത്.
1: അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും അതിനു വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി
0: ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രോഗ്രാംസിനും സപ്പോർട്ട് ചെയ്യുക, അത് തന്നെയാണ് നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ചിത്രാമ, നല്ലൊരു ദിവസം നേരാണ്.
1: അതേപോലെ തന്നെ ആകാശ പാലക്കൊമ്പ തൂഞ്ഞാലിൽ എന്ന ഗാനം പ്ലേ ചെയ്ത് തരണേ, സിനിമ ആകാശമിഠായിലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് കുറച്ച് ഇനി അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകേണ്ട സമയമല്ലേ.
0: അപ്പൊ ഇന്നത്തെ സ്പെഷ്യാലിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഇന്ന് 24th, ജൂലൈ 24th. അപ്പോ
1: സെൽഫ് കെയർ ഡേയോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഡേയും കൂടെ ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്കുള്ളവരെയും കൂടെ നമ്മളൊന്ന് സ്നേഹിക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് നാഷണൽ കസിൻസ് ഡേ ആണ്.
0: യെസ്,
1: ആദരിക്ക് കസിൻസ് ഒക്കെ
0: പിന്നെ എന്ത് ചോദ്യമാണ്, അടിപൊളിയാണ്.
1: ഒരു ഒരു വിശേഷം നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പോകണം എന്ന് തോന്നുന്നത് കസിൻസ്
0: ഉള്ളവരാണ്. നമ്മൾ എത്ര തിരക്കെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്റെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രാത്രികളിൽ അല്ലെ, ഉറക്കമില്ലാത്ത രാത്രികളിൽ നമ്മളിങ്ങനെ നമ്മുടെ കസിൻസ് കൂടെ ഇരുന്ന് വർത്തമാനം പറയുകയും ആ കൺപിറ്റേഴ്സ് എണീക്കുന്ന സമയത്ത് അമ്മയൊക്കെ ചോദിക്കും ഇന്നലെ ഉറങ്ങിയില്ലല്ലേ, കുനു കുനു കുനാന്ന് വർത്തമാനം പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കഥകളാണ്, അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ച് ഏജ് ആയി കഴിഞ്ഞ് നമുക്ക് ജോലിയായി, നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒക്കെ മാറിക്കഴിഞ്ഞ് പിന്നീട് കസിൻസിനെ ഒത്തു കൂടുമ്പോൾ ഒരു 2-3 അല്ലെ 5 ശേഷമായിരിക്കും കസിൻസിനെ കാണുന്നത്. പക്ഷെ എങ്കിലും അത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെയും കാണുന്ന സമയത്ത് നമ്മളെല്ലാം പെട്ടെന്നാണ് മിങ്കിളാവുന്നത് അല്ലേ. കഥകൾ ഒരുപാടായിരിക്കും അപ്പോൾ പറയാൻ, അതിങ്ങനെ ഒരാളുടെ കഥകൾ പറയുന്നു, ഒരാളുടെ വിഷമം പറയുമ്പോൾ കൂടെ നിൽക്കുന്നു, ഒരാളുടെ വിഷമം പറയുന്ന സമയത്ത് എനിക്കും ഇത് തന്നെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആ കഥകൾ ഇങ്ങനെ നീളുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത്ര മനോഹരമാണ്, നമുക്കിപ്പോൾ രക്തബന്ധങ്ങളെക്കാൾ അധികം അതായത് മനോഹരമാണ് ആ ഒരു റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മുടെ സ്വന്തം ഒരു സഹോദരൻ സഹോദരി എന്നതിലുപരി നമുക്ക് കുറേ റിലേഷൻഷിപ്പുകൾ കാണും അല്ലെ. ഇപ്പോൾ നമ്മുടെ വല്യച്ഛൻ്റെ മക്കള് അല്ലെങ്കിൽ ചാച്ചൻ്റെ മക്കള് അങ്ങനെ എല്ലാവരും ചേരുന്ന ഒരാഘോഷത്തിനൊപ്പം ഏറ്റവും മധുരം എന്ന് പറയുന്നത് തന്നെ അവരുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, അവരെ വിശേഷങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഈ പുറത്തൊക്കെ നമ്മൾ ഈ അമ്പലങ്ങളിലേക്ക് ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വായി നോക്കാനും എല്ലാം ആ ഒരു ഗ്യാങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ.
1: അതേപോലെ നമ്മുടെ ഓർമ്മകളൊക്കെ കുറെ കൂടെ അവരായിരിക്കും ഓർത്ത് ഇങ്ങനെ പറയുന്നത്, അന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലേ, ഇങ്ങനെ നടന്നില്ലേ എന്നൊക്കെ കൂടുതൽ ഓർത്ത് അവരാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സമയം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ടിരിക്കുന്നത് നമ്മുടെ കസിൻസിൻ്റെ ഇടയിലായിരിക്കും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും, പക്ഷെ വേറൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് ഇടും അല്ലെങ്കിൽ ഒരു ഒരു ഒരു സമാധാനപരമായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തും കസിൻസിൻ്റെ അടുത്തും പോകുമ്പോൾ നമ്മൾ നമ്മളായിട്ട്
0: നമ്മുടെ എല്ലാ അതായത് നമ്മുടെ പോസിറ്റീവ് ഷെയ്ഡുകളും നെഗറ്റീവ് ഷെയ്ഡുകളും എല്ലാം അറിയാവുന്നത് അങ്ങനെയുള്ള സൗഹൃദങ്ങളിലും കസിൻസിൻ്റെ ഇടയ്ക്കാണ്. അപ്പം അങ്ങനെ നല്ല കസിൻസ് ഉള്ളവരല്ലേ, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഇൻ കേസിൽ നിങ്ങൾ കുറേ നാളായി അവർക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ട് എത്ര നാൾ ഗ്യാപ്പിട്ട് മെസ്സേജ് അയക്കാതിരുന്നാലും പിന്നെ കാണുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു പീക്ക് പോയിൻ്റ്.

0: അതെ,
1: എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കസിൻസിനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. നമ്മൾ അപ്പോൾ തലേന്ന് വരെ കണ്ട ഒരു ഫീലായിരിക്കും നമ്മൾ ആ കുറേ വർഷത്തിന് ശേഷം കണ്ടത്. ആതിര പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ കുറേയൊക്കെ നമുക്ക് ചില സമയങ്ങളിലോ അല്ലെങ്കിൽ ചില ഇവൻറ്റിലൊക്കെ നമുക്ക് പോകാൻ പറ്റാതാവും. നമ്മൾ അത് ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരും. നമുക്കങ്ങനെ എല്ലാവരെയും ഒരേപോലെ ഒരു സമയത്ത് കിട്ടണം എന്നില്ല. മിക്കവരും ചിലപ്പോൾ അബ്രോഡായിരിക്കും, ചിലവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ഒരു ദിവസം എന്തെങ്കിലും കാണും അന്നുണ്ടാവുന്ന ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ട്. അവരോട് എല്ലാം
0: പറയണമെന്ന് ടെൻഡൻസിയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിൽ ആർക്കും അറിയില്ലെങ്കിൽ കൂടി നമ്മുടെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കസിൻസ് എന്ന് പറയുന്നത്. ഇൻ കേസിൽ പിന്നീട് എപ്പോഴെങ്കിലും വീട്ടുകാർ ഇതൊക്കെ ഇത് അറിയുന്ന സമയത്ത് ഇവർ പറയും, ആ എനിക്കറിയായിരുന്നു, നീ അറിയായിരുന്നു എന്നുള്ള ആ ഒരു പ്രോസസ് ആണ് നടക്കുന്നത്.
1: അതേപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് നമ്മുടെ കസിൻസ് ആയിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമായിരിക്കും ഏറ്റവും കൂടെ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ എപ്പോഴും കംഫർട്ട് സോൺ നമ്മുടെ ഫ്രണ്ട്സും കസിൻസും ആണ്, നമ്മുടെ ഫാമിലി ആണ് എന്നൊരു തോന്നലാണ്.
0: കസിൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സുഹൃത്തുക്കൾക്കിടയിൽ ചെറിയൊരു ബൗണ്ടറീസ് നമ്മൾ കൊടുക്കാറുണ്ട്, പക്ഷെ കസിൻസിൻ്റെ ഇടയിൽ അങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് അധികം ചിലപ്പോൾ വഴക്കിടാനുള്ള സാധ്യതകൾ കുറവാണ്, പക്ഷെ കസിൻസുമായിട്ട് ചിലപ്പോൾ ദിവസം ഒരു 10-15 വട്ടം ഒക്കെ നമ്മൾ വഴക്കിട്ടെന്നിരിക്കാം. പക്ഷെ 5 മിനിറ്റിനുള്ളിൽ അതൊക്കെ കോംപ്രമൈസ് ആയിട്ട് നമ്മൾ സെറ്റാവുന്ന ഒരു രീതിയാണ്.
1: ചിലപ്പോൾ അടി കൂടി സെറ്റ് ആയില്ലെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ആ അടിയുടെ കാര്യം തന്നെ മറന്നു പോകും. സംഭവിച്ചിട്ടുണ്ട്.
0: അതെ, അങ്ങനെ സൗഹൃദത്തിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ എല്ലാ രീതിയിലും മനോഹരമായിട്ടുള്ളൊരു ബന്ധമാണ് കസിൻസിൻ്റെ. അപ്പം ഇന്ന് ആ ഒരു കസിൻ ഡേ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം. ഇൻ കേസിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കസിൻസിനെ ഒക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിലോ വിളിക്കാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ, അവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം, ഹായ് ഒന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അയക്കാം, ഇന്ന് കസിൻ ഡേ ആണ് നമുക്ക് ആഘോഷിക്കാം, നല്ലൊരു ദിവസമാണ് എന്ന രീതിയിലൊരു മെസ്സേജ് അയച്ചോളൂ. അപ്പം അവർക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ.
1: അതെ, ഓർത്തല്ലോ ഒരു നിമിഷമെങ്കിലും ഓർത്തല്ലോ എന്നുള്ളത്. അതേപോലെ നമുക്കൊരു മെസ്സേജസ് വന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്, ഞാൻ കൊല്ലം ഇരവൂരത്ത് നിന്നാണ്. കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ഇപ്പോ ഉത്തരം നമുക്ക് പറയാനുള്ള സമയമായിട്ടില്ല, നമ്മൾ ഉടൻ തന്നെ പറയുന്നതായിരിക്കും. അതാണോ ഉത്തരം എന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ വഴി അറിയാവുന്നതായിരിക്കും. എനിക്കൊരു പാട്ട് വെച്ച് തരണേ, ഗീതം എന്ന സിനിമയിലെ ആരോമൽ ഹംസമേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വെച്ചു തരുന്നതായിരിക്കും. ഇനി ഇൻ കേസ് നമുക്ക് സമയപരിമിതി മൂലം വെക്കാൻ പറ്റിയില്ല എങ്കിൽ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ. റേഡിയോ സാന്ത്വനത്തിൽ ഇങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും.
0: സോങ് സജഷൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 10 to 11:30 ആണ്. ഇതിനിടയ്ക്ക് നമ്മൾ പാട്ടുകൾ പ്ലേ ചെയ്യും. ഇൻ കേസിൽ നിങ്ങളുടെ പാട്ടുകൾ ഇട്ടിട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ള മണിക്കൂറുകളിൽ നിങ്ങളുടെ പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം ആരും വിഷമിക്കുകയൊന്നും വേണ്ട അല്ലേ.
1: അതെ, അതേപോലെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മായാ തിരുമല വാരം, പരിപാടിയൊക്കെ അടിപൊളിയാണ്, രണ്ടു പേർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു,
0: താങ്ക് യു സോ മച്ച് മായ. മായ ചേച്ചി നല്ലൊരു ദിവസം നേരാണ്.
1: ഒരു വട്ടം കൂടി എൻ്റെ ഓർമ്മകൾ വിടരുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഈ പാട്ട് വെച്ച് തരണം. ഈ പാട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു
0: സോ മച്ച്. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ദിവസം, നമുക്ക് ഒരു സന്തോഷമാണ്. നമുക്ക് വേണ്ടി ഒരു സോങ് സജഷൻ ഒക്കെ വന്നപ്പോൾ മായ ചേച്ചി താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അത് തീർച്ചയായും നമുക്ക് വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി കൂടി നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: അപ്പോൾ ആതിരേ, സമയം 10:30 അടുത്തിരിക്കുന്നു, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയം.
0: അപ്പോൾ അതിന് മുൻപ് നമ്മുടെ കുസൃതി ചോദ്യം ഒന്നുകൂടെ ചോദിച്ചാലോ? കുറച്ച് നിസ്സാരമായി പോയല്ലേ പാർവതി?
1: കുറച്ച് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. കുറച്ച് നിസ്സാരമായി പോയി എന്നാലും കുഴപ്പമില്ല, കേൾക്കാത്തവർക്ക് വീണ്ടും കേൾക്കാം ആ ചോദ്യം ഒന്നും.
0: അതെ, ചോദ്യം ഇതാണ്, ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പെട്ടെന്ന് അയച്ചോളൂ, അയക്കുന്നു. വാട്സപ്പ് നമ്പർ 8848558785. ഓ, നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പൊ ആ പാട്ടിന് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം ആരാണ്?
1: ആരാണത്? പലപ്പോഴും സത്യത്തിൽ ഞാൻ പറയാം ആതിരയാണ്, ബിക്കോസ് എല്ലാവരും മറന്നു പോകുന്നുണ്ട് എൻ്റെ പേര്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അടിപൊളിയായിട്ട് നമ്മുടെ ലൈവ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം 10 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കസിൻസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. എല്ലാ കസിൻസിനും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ അയച്ചോളൂ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കസിൻ ആരാണ് എന്നുള്ളത്, സുഖാണോ എന്നൊക്കെ ഒരു മെസ്സേജ് അയച്ചോളൂ അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ
0: മെസ്സേജിലൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ട്. ഋഷിത കുരിയപ്പുഴ അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ആതിര ആൻഡ് പാർവതി. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: യെസ്, അതേപോലെ രണ്ടുപേർക്കും നല്ലൊരു പുലരി ആശംസകൾ. അതേപോലെ ആൻസർ ബില്ല് കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്,
1: അത് തെറ്റായിപ്പോയി. ഞാൻ ഒരിക്കൽ കൂടി ചോദ്യം ചോദിക്കാം. നമ്മള് വിം ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നിസ്സാരമെന്ന രീതിയിൽ ആൻസർ പെട്ടെന്ന് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അപ്പൊ ഞാൻ സാധാരണ പറയുന്നതാണ്, 11 മണിക്ക് ശേഷം അയക്കുവാണെങ്കിൽ ആ ഇത് ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആയ എന്ന് ചിന്തിക്കാറുണ്ട്.
0: ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്.
1: അതെ അതെ അതെ. ശ്രീ പാർവതി.
0: യെസ്, അതേപോലെ തന്നെ അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്, രാജമുഖത്തിലാണ് അയച്ചിരിക്കുന്നത്. ആൻസർ അയച്ചിട്ടുണ്ട്, അതോടൊപ്പം സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അതെ, നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ് രാജൻ ചേച്ചി. പിന്നെ രാജൻ ചേച്ചിക്ക് സുഖമാണോ, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുള്ള ഒരു വാക്യമാണ് സുഖമാണോ എന്ന് ചോദിക്കുന്നത് അല്ലേ.
0: അപ്പൊ
1: തീർച്ചയായും സുഖമായിട്ടിരിക്കുകയാണ്, നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. രാജൻ ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ മെസ്സേജ് അയച്ചോളൂ, കറക്റ്റ് ആൻസർ ആണോ രാജൻ ചേച്ചി അയച്ചത്?
0: യെസ്.
1: അപ്പൊ രാജൻ ചേച്ചി ആദ്യം തന്നെ വിൻ ചെയ്തിരിക്കുന്നു, അതിലൊരു സന്തോഷം കൂടിയുണ്ട്.
0: അതെ അതെ. അതേപോലെ റീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഒക്കെ വഴിയെ തന്നെ ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും.
1: യഥാർത്ഥത്തിൽ പാർവതിക്ക് അത് പറയാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ്.
0: യെസ്, അതെ അതെ. അതേപോലെ തന്നെ എനിക്കിത് പറയാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. യെസ്, അതേപോലെ തന്നെ നമുക്ക് ചിത്രാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, സരസ്വതി അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിന് നമുക്കത് പറയാൻ വിട്ടുപോയി. നമുക്ക് ഇന്നലെ സരസ്വതി അമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ സമയപരിമിതി മൂലം നമുക്കത് പറയാൻ കഴിഞ്ഞില്ല. നമ്മളത് ഇന്നലെ തന്നെ പറഞ്ഞു, നമ്മൾ ഇന്ന് അത് പറയുന്നതായിരിക്കും. കൂടാതെ അത് ഓഡിയോ ആയിരുന്നു, നമുക്കത് കേൾപ്പിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നു എന്തായാലും നമ്മളത് പറയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിരുന്നു. അപ്പം മൻസൂർ കുട്ടികാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേഡിയോ പറ്റി ഒരുപാട് ഓർമ്മകൾ പറഞ്ഞ് നമുക്കൊരു ഓഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. സമയപരിമിതി മൂലം നമുക്കതും പ്ലേ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ആയിട്ട് ഓർത്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. അപ്പോൾ അതിന് നല്ല സോറി പറയുകയാണ്.
1: അതെ, അപ്പോൾ നമ്മുടെ ഒരു ടൈം ലിമിറ്റിൻ്റെ ആ ഒരു ടൈമിലായിരിക്കും പലപ്പോഴും ചില ശ്രോതാക്കൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇൻ കേസിൽ അങ്ങനെ നമ്മൾ വായിച്ചിട്ടില്ലെങ്കിലും, എന്താ പറയുക, ആ ഓഡിയോ കേൾപ്പിച്ചിട്ടില്ല എങ്കിലും നെക്സ്റ്റ് ഡേയിൽ നമ്മൾ അതൊന്ന് മെൻഷൻ ചെയ്ത് തന്നെ ചെയ്യും. എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളോടൊപ്പം ആ ഒരു അപ്ഡേറ്റിനൊപ്പം തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, നമുക്ക് സന്തോഷമാണ് നിങ്ങളുടെ മെസ്സേജൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ.
0: അതെ, അതേപോലെ തന്നെ നമുക്ക് വനജ തിരുമല്ലാവരം, വനജമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, രണ്ടാമത്തെ മോളുടെ കൊച്ചുമോള് നിഹാരികയുടെ ബർത്ത്ഡേ ആണെന്നാണ് പറയുന്നത്, നിഹാരികയെ അല്ലു എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഓഡിയൊക്കെ ആണ് നമുക്ക് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ഒക്കെ നേർന്നിട്ടുണ്ട് നമുക്ക്.
1: അപ്പൊ എനിക്ക് അല്ലു എന്ന പേര് എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുകയാണ്. ഇതിന് മുമ്പുള്ള വർഷത്തിലും ഈ ഒരു ടൈമിൽ അല്ലു എന്ന പേര് ഹാപ്പി ബർത്ത്ഡേ എന്ന രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വനജാമയുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലു കുട്ടിക്ക് അല്ലേ ഒരു നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ റേഡിയോ സാന്ത്വനം ടീമിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അല്ലു.
0: അതെ, അതേപോലെ കഴിഞ്ഞ ആ 2 വർഷം മുമ്പ് ഈ ഒരു ജൂലൈ 24 എന്ന് പറയുന്നത് വനജാമയ്ക്ക് ഇച്ചിരി ദുഃഖമുള്ളൊരു ദിവസമായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി ഇനി മുതൽ എല്ലാം നല്ല തെളിഞ്ഞ ആകാശമാവട്ടെ,
1: അടിപൊളിയാവട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് വനജാമ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമ്മുടെ അല്ലുവിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് അല്ലു ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: അതെ, നല്ലൊരു കണ്ണാടിയും തൊപ്പിയൊക്കെ വെച്ചാൽ അടിപൊളി
1: സ്റ്റൈലായിട്ടൊരു ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത് അല്ലേ.
0: അപ്പം ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനത്തിൻ ടീമിന്റെ വക ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരുകയാണ്.
1: യെസ്, തീർച്ചയായും. അപ്പോൾ അടുത്ത് വരുന്ന പാട്ട് നമ്മുടെ അല്ലുക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയായിരിക്കും. അപ്പോൾ നമ്മുടെ പാർവതിക്കുട്ടി പറയുകയാണ്, ഞാൻ നമ്മൾ സാധാരണ ഒരുപാട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലിരിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ നല്ല രീതിയിൽ, അതായത് ചിലപ്പോൾ അത് ജോക്കാവണമെന്നില്ല, പക്ഷെ അവർ പറയുന്ന ആ ഒരു സ്റ്റൈല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും.

0: ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ടീം സർക്കിളിലും അങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ സന്തോഷമാണ്. ഈ ഒരു ടീ ബ്രേക്കിലാണെങ്കിലും ആ ഒരു ബ്രേക്ക് ടൈമിലൊക്കെ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ്. അങ്ങനെ എല്ലാ ടീമിലും അങ്ങനെ ഒരു കോമഡിയൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിപ്പിക്കുന്ന വ്യക്തികളൊക്കെ കാണും അല്ലേ. അപ്പം അത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു ദിവസം ആ ഒരു എനർജി അവർ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചിരിയിലൂടെ.
1: അതെ.
0: അപ്പോൾ പഴയ തമാശകൾ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ടെൽ ആൻ ഓൾഡ് ജോക്ക്, അത് പറഞ്ഞ് ചിരിക്കുക എന്നുള്ളൊരു സ്പെഷ്യാലിറ്റിയിലൂടെ പോകുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഈ ജോക്ക്, പഴയ ജോക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഓർമ്മകളിൽ സിനിമകളിലെ ജോക്കുകൾ മെയിനായിട്ടും ഇങ്ങനെ നിലനിൽക്കാറുണ്ട്.
1: എപ്പോഴും നമ്മൾ കൂട്ടുകൂടുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലെ ജോക്കൊക്കെ എടുത്തിടും. ചിലപ്പോൾ നമ്മൾ ചിരിക്കില്ല, ചിലപ്പോൾ നമ്മളിങ്ങനെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ചിരിക്കണോ.
0: യഥാർത്ഥത്തിൽ ആ പറയുന്ന വ്യക്തി നല്ല മോഡുലേഷനിൽ നല്ല രസമായിട്ട് പറയും, പക്ഷേ ഇൻ കേസിൽ നമുക്ക് ചിരി വരാത്ത കാരണം എന്തായിരിക്കും? ആ ഒന്നുകിൽ ആ ജോക്ക് നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമുക്കത് ക്ലിക്ക് ആവുന്നില്ല എന്ന്
1: മാത്രമാണ്.
0: ചിലപ്പോ ഈ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ജോക്ക് പറയുമ്പോ ആണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവരെ നിരാശപ്പെടുത്തുന്ന വ്യക്തികളും ഉണ്ടായിരിക്കും.
1: നമുക്കിടയിൽ അത് സ്ഥിരം
0: നടക്കാറുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു ഓൾഡ് ടെല്ലെ ഓൾഡ് ജോക്ക് ഡേയിൽ ജോക്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് തമാശകൾ നമ്മുടെ മലയാള സിനിമയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിരവധി കൊമേഡിയൻ എന്ന രീതി മാത്രമല്ല, പല രീതിയിലും വേഴ്സറ്റാലിറ്റി നിറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ അല്ലേ. ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു തിരക്കഥ എഴുതുന്നവരാണെങ്കിലും ഈ ഒരു ആശയം കൊണ്ടുവരുന്നവരാണെങ്കിലും ഒരുപാട് അതിന് സംവിധാനം ചെയ്യുന്നവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു കഥാപാത്രത്തെ മേക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ അവർ കൊടുക്കുന്ന ആ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയും, അതായത് ഈ ഒരു നടനും കൂടി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നല്ല മനോഹരമാവാറുണ്ട്. എടുത്തു പറയേണ്ട ആൾക്കാരാണ് നമ്മുടെ ജഗതി ചേട്ടനാണെങ്കിലും ജഗതി ശ്രീകുമാറാണെങ്കിലും നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ രീതിയിലും ഒരു സകലകലാവല്ലഭൻ എന്ന് പറയാൻ സാധിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ സാർ അല്ലേ. സാർ ഇങ്ങനെ വന്ന് നിന്ന് വെറുതെ പ്ലെയിനായിട്ടായിരിക്കും ഒരു ഡയലോഗ് പറയുന്നത്, പക്ഷെ തന്നെ നമുക്ക് ചിരി വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വടക്കു നോക്കി യന്ത്രം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വൈഫിനെ, അതായത് തളത്തിൽ ദിനേശൻ എന്ന് പറഞ്ഞ വ്യക്തി ശോഭ എന്ന തൻ്റെ വൈഫിനെ ചിരിപ്പിക്കണം എന്നുള്ളൊരു ദൗത്യം ഇന്നസെൻ്റ് ഏട്ടൻ കൊടുക്കുകയാണ്. ആ ഒരു ടൈമിൽ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കും, അപ്പോൾ എന്ത് പറഞ്ഞ് ചിരിപ്പിക്കും എന്ന ടെൻഡൻസിൽ കുറേ ജോക്സിൻ്റെ ബുക്ക് വായിച്ചിട്ട് അതേ വന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശോഭ എന്ന ക്യാരക്ടർ, പാർവതി ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ചിരി വരുന്നില്ല, പക്ഷെ പറയുന്ന കേൾക്കുമ്പോൾ ഓഡിയൻസ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം എന്താണ് പറയുന്നത്, ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് എന്തുണ്ട് കഴിക്കാൻ, അപ്പോൾ ആൾ പറയാണ് കട്ടിങ്ങും ഷേവിങ്ങും, എന്നാൽ രണ്ട് പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ശ്രീനിവാസ് സാർ ചിരിക്കുകയാണ് ചെയ്യുന്നത്.
1: അതിനോടൊപ്പം ഒരു ഡയലോഗും കൂടെ ഉണ്ട്, ശോഭ ചിരിക്കുന്നില്ലേ,
0: ശോഭ ചിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങ് ആർത്ത് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ശോഭയ്ക്ക് ചിരി വരുന്നില്ല. നോർമലായിട്ട് ചിന്തിക്കുന്നവർക്ക് അത് എന്താണ് ഈ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയാണ് നമ്മളെ ചിരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത്രമാത്രം സിമ്പിളായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ സാധിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് ശ്രീനിവാസൻ സാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
1: നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജോക്സ് ഡേയെ കുറിച്ചാണ്. അതായത് നമ്മൾ ഒരിക്കൽ കേട്ട് പഴകിയ ജോക്കിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് പറഞ്ഞു വരുന്നത്. അതിൽ അന്നേരം ആതിരയ്ക്ക് ഓർമ്മ വന്നത് നമ്മുടെ തളത്തിൽ ദിനേശിനെ കുറിച്ച്, ശോഭ ചിരിക്കുന്നില്ലേ എന്ന പോലെ ആതിര ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. ശ്രീനിവാസൻ സാറിന്റെ ഒരു ഫേസ് ഓർക്കുമ്പോൾ തന്നെ ചിരി വരും. പിന്നീട് ജഗതി ചേട്ടൻ ഒരുപാടുണ്ട്, സലീം കുമാർ സാറിന്റെ ഒരുപാടുണ്ട്. ജഗതി ചേട്ടൻ്റെ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെയാണ് മീശ മാധവൻ അത് പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നത്.
1: അതേപോലെ ശ്രീനിവാസൻ സാറിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ഇതിൽ ഒരു സിനിമയിൽ വന്നിട്ട് സാർ എന്താ വേണ്ടത്, എന്തെങ്കിലും വേണ്ടി വന്നേക്കും, ഒരു ഒന്നെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും വേണ്ടി വന്നേക്കും പറയുന്നത് ഒരു ശ്രീനിവാസൻ സാറിന്റെ.
0: അതെ, ഇത് യഥാർത്ഥത്തിൽ ഇന്റർവ്യൂല് ജഗതി ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തികൾ പറയുമോ, പക്ഷെ യഥാർത്ഥ ശ്രീനിവാസ് സാർ അത് പറയും എന്നുള്ളതാണ്. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് നല്ല നല്ല തമാശകൾ സമ്മാനിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇൻ കേസിൽ ഇതുപോലുള്ള സിനിമകൾ ഇത് ഈ ഡയലോഗുകൾ പഴകിയതാണ് അല്ലേ. നമുക്ക് എത്ര അറിയാം, ഇത്ര വർഷത്തെ പഴക്കമുണ്ട്, ഇത്ര വർഷത്തെ പഴക്കം ഈ കഥാപാത്രത്തിനുണ്ട്. പക്ഷേ എങ്കിലും ഇന്നും തളത്തിൽ ദിനേശൻ എന്ന് കേൾക്കുമ്പോഴും മീശ മാധവിലെ ജഗതി ചേട്ടനെ കാണുമ്പോഴും
1: അതേപോലെ ഉണ്ട് നമ്മുടെ ഇൻകോസ്റ്റ് ഹൗസിൽ ഇതൊക്കെ ഇന്ന് വിതരിപ്പിച്ച് കിടക്കുന്നതൊക്കെ ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ഒരു കസിൻസുമായിട്ടൊക്കെ കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അതിൽ എടാ വണ്ടിയിട് കിച്ചണിലോട്ടോ അല്ലെങ്കിൽ ഹോളിലോട്ടോ കൂൾ ഡ്രിങ്ക്സ് വേണോ തണുത്ത സോഡ വേണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ജോക്ക് ഡേയിൽ നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ ടീമിൽ എല്ലാവരും ഇതൊക്കെ ഇരുന്നിരിക്കുകയാണ്.
0: അപ്പോൾ ഈ ഇത് ജോക്സിന്റെ കാര്യം പറയുമ്പോൾ നിരവധി ജോക്സ് ആണ് മലയാളത്തിൽ സമ്മാനിച്ചത്. നമ്മുടെ ഏറ്റവും ലെജൻഡ് എന്ന് പറയപ്പെടുന്ന ലാലേട്ടൻ്റെ

0: മെയിനായിട്ടും എനിക്ക് ഏറ്റവും എപ്പോൾ കണ്ടാലും ചിരി വരുന്നതാണ് അധിപൻ സിനിമയിൽ കോൾ ചെയ്തിട്ട് ഈ ആകാശവാണി അല്ലെങ്കിൽ എൻ്റെ ദൂരദർശനല്ലേ ആ ആളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നൊരു ഡയലോഗുണ്ട്. അത് എത്ര കേട്ടാലും നമുക്ക് ആ ഒരു ഡയലോഗ് ഡെലിവറിയും അല്ലെങ്കിൽ കുറച്ച് ഒന്ന് മദ്യപിച്ചിട്ടിരിക്കുന്ന ആളെ പോലെ അഭിനയിക്കുന്നതും ഒക്കെ വേറൊരാൾക്കും സാധിക്കില്ല എന്ന തരത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം മനോഹരമാണ്. പലപ്പോഴും ഞാനൊരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ എങ്കിലും മമ്മൂട്ടി സാറിന് തമാശ പറയുന്നത് ഓക്കെ അല്ലെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി സാറിന് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള തമാശയാണ് ചില വേർഡുകൾ പറയും, എന്താ പറയുക, അത് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. ഒരു മായാവി എന്ന ചിത്രത്തിലാണ് തോന്നുന്നു എല്ലാവർക്കും ആദരാഞ്ജലികൾ, അതായത് പ്രണാമം എന്തോ ആണ് പറയേണ്ടത് പക്ഷേ ആദരാഞ്ജലികൾ, അങ്ങനെ ചില ഡയലോഗുകളുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഗ്ലിംസ് പോലുള്ള തമാശകൾ മമ്മൂട്ടി സാറും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ മലയാളത്തിൽ തന്നെ ഒട്ടുമിക്ക എല്ലാവരും എന്താ പറയുക ഈ കോമഡി എന്ന കാര്യത്തിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ്.
1: ഈ ഒരു പ്രമുഖ നടന്മാരെയൊക്കെ നമുക്ക് ഈ കൂടുതൽ ഈ സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഓർമ്മിക്കാവുന്നത്. നമുക്ക് ഏതൊരു സിനിമയിലും മാമുക്കവി സാറുണ്ട്, ആരു നീ ഭദ്രേ താപസകന്യ എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് പാടും,
0: ആരു നീ ഭദ്രേ അത് നമ്മുടെ ശ്രീലക്ഷ്മി എന്നിട്ട് പാടും.
1: അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ അതേപോലെ തന്നെ കലാഭവന ചേട്ടനാണെങ്കിൽ ഇത്രമാത്രം നമ്മളിങ്ങനെ ഓരോ സതീർത്ഥ ഓർത്തുകൊണ്ട് കുബേരൻ സിനിമ കാണുമ്പോൾ ആരു ഒരു എനിക്ക് അവിലും കൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തോർത്ത് ചിരിക്കാറുണ്ട്. അതിലെ ഓരോ രംഗങ്ങളും ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് രസമായിട്ട് തോന്നാറുണ്ട് അല്ലേ. ഡേയിൽ നമുക്ക് അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതിനൊരു അവസാനം. ഇപ്പോ സമയം 10:50 വന്നിരിക്കുകയാണ്.
0: അപ്പൊ നമ്മുടെ അല്ലുകുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലുവിന്റെ ബർത്ത്ഡേ ഇങ്ങനെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലുക്കുട്ടിക്ക് വേണ്ടി ഒരു സോങ് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ നമ്മുടെ എല്ലാ ടീം മെമ്പേഴ്സും ചേർന്നിട്ട് ആ ഒരു പാട്ട് സമ്മാനിക്കുകയാണ് അല്ലുവിന് വേണ്ടിയിട്ട് അല്ലെ. അല്ലുവിന് ആ പാട്ട് കേട്ട് രസമായിട്ടിരിക്കുക, നല്ലൊരു ദിവസം കൂടി നേർന്നുകൊണ്ട് നമ്മൾ ആ പാട്ട് കേൾക്കാൻ പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ടെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ആതിരയാണ്.
3: യെസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി അടിപൊളിയായിട്ട് പോവാണ്. നമ്മുടെ അല്ലുവിന് വേണ്ടിയിട്ടുള്ള ഒരു സോങ് ഡെഡിക്കേഷൻ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അല്ലേ?
1: അതെ അതെ. ആതിരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ
3: എല്ലാരും പറഞ്ഞുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ഉത്സാഹം അങ്ങോട്ട് നശിച്ചു തോന്നുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ആളുകൾ വിം ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് കുസൃതി ചോദ്യം. അപ്പൊ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായി
1: തോന്നുന്നു. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 8848558785. എത്രയും പെട്ടെന്ന് വിശേഷങ്ങളും അതോടൊപ്പം ആതിര ചോദിച്ച കുസൃതി ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക.
3: അത് മാത്രമല്ല, നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെ, സെൽഫ് കെയറിലൂടെ, അതുപോലെ കസിൻ ഡേ ആണ് ഇന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ഷെയർ ചെയ്യാൻ കാണും അല്ലെ? അപ്പൊ ആ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കസിൻ ആരാണ്, നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് അയച്ചോ എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. അയക്കുന്നു വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: യെസ്. അപ്പൊ നമുക്ക് മെസ്സേജ് ഒക്കെ പോകേണ്ട, എല്ലാരും ഇങ്ങനെ അയച്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ക്യൂരിയോസിറ്റി ഇരിക്കുകയാണ്. നമ്മുടെ രഘുനന്ദൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊല്ലത്ത് പല സ്ഥലത്തും റോഡിൽ പുല്ല് വളർന്ന് നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ്, അധികൃതർ ഇടപെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ സാർ നമുക്ക് തരാറുണ്ട്. അപ്പോ ഈ എത്രയും പെട്ടെന്ന് അതിന് പറ്റിയ അധികൃതരൊക്കെ കണ്ട് നമുക്ക് അതിനുള്ള ഒരു ഇതൊക്കെ ഒരുക്കി തരട്ടെ എന്ന് നമ്മൾ
3: ആഗ്രഹിക്കുകയാണ്.
1: അതോടൊപ്പം അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ബാബുരാജൻ സാർ. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന പടത്തിലെ കോമഡി സീനാണ് ഏറ്റവും ഇഷ്ടം, അത് പ്ലേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് സമയപരിമിതിയും അതോടൊപ്പം.
3: അപ്പൊ സാർ തന്നെ ഒന്ന്, നമ്മൾ പലപ്പോഴും നമ്മുടെ പല ശ്രോതാക്കളും വോയിസ് മെസ്സേജ്

0: വെച്ചിട്ടുണ്ടല്ലേ, അതായത് മോഡുലേഷനിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയക്കാറുണ്ട്. അപ്പൊ സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ല, അപ്പൊ ഇന്നത്തെ ദിവസം ഓൾഡ് ജോക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷെ അത്രമാത്രം ആ ഒരു മോഡുലേഷൻ ഒന്ന് ശ്രീനിവാസൻ സാർ പറഞ്ഞ പോലെ ഏ ഡയലത്ത് നമുക്ക് പറയാൻ പറ്റില്ല.
1: അതെ, ശോഭ ചിരിക്കുന്നില്ലേ എന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റൈലിൽ പറയാം.
0: ശോഭ ചിരിക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും.
1: സാർ തന്നെ സാറിന്റെ സ്റ്റൈലിൽ നമുക്ക് അയക്കാം. അതോടൊപ്പം അടുത്ത മെസ്സേജ് ചിത്രാമ്മ വീണ്ടും അയച്ചിട്ടുണ്ട്. ഞാൻ സെൽഫ് കെയർ ഉള്ള ഒരാളാണ്. ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞു. ശേഷിക്കുന്ന ഭാഗം ഞാൻ എന്നിൽ ഏറെ കെയർ കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യൽ ഫുഡ്, ഡ്രസ്സ്, ട്രാവലിംഗ്, ഓർണമെന്റ്സ്, ഹെൽത്ത്, ഇതെല്ലാം എന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഞാൻ സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അവതരണ ഗ്രാഫ് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാറുക്കുട്ടിക്കും ആതിരക്കുട്ടിക്കും ഭാവുകങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെ, അപ്പോ ചിത്രാമ്മ ഒത്തിരി സന്തോഷമുണ്ട്. സെൽഫ് കെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ പോവുക. അപ്പോ ചിത്രാമ്മ പറഞ്ഞിരിക്കുകയാണ്, ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ ഇനിയുള്ള സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം, എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. ചിത്രാമ്മയ്ക്ക് ഒരിക്കൽ കൂടി നല്ല രീതിയിലുള്ള ഒരു മൂമെന്റ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക അല്ലേ.
1: അതേപോലെ ബിനീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലുവിന് ഞങ്ങൾ അടിമാലിക്കാരുടെ ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലു ഇത് കേട്ടിട്ടുണ്ടാവും.
0: അപ്പോ അല്ലുവിന് എവിടെ നിന്നൊക്കെയാണ് മെസ്സേജ് വരുന്നത് അല്ലേ, അങ്ങ് അടിമാലി എന്ന് വരെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലു. അപ്പൊ ഹാപ്പി എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: യെസ്. അതേപോലെ റഷീദ ചേച്ചി ഒരു മെസ്സേജ് അയച്ചത് അത് തെറ്റായിരുന്നു ബില്ല് കാണുമ്പോൾ എന്ന്, ഇപ്പോ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ക്ലൂ കൊടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് വരും.
0: അപ്പൊ എന്തായാലും നമ്മുടെ പാർവതി ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ക്ലൂ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട, എല്ലാരും കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
1: രാജലക്ഷ്മി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആണ്, അതും കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ എന്താണെന്നുള്ളത് നമ്മുടെ ആതിര തന്നെ പറയും, പക്ഷെ അയച്ചതൊക്കെ കറക്റ്റ് ആയിട്ടാണ്. ആതിരക്ക് അതിലാണ് വിഷമം.
0: എനിക്കതിന്റെ വിഷമം അല്ല എങ്കിൽ പെട്ടെന്ന് അയക്കുമ്പോൾ നിസ്സാരമായൊരു ചോദ്യമായി തോന്നി, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഒന്ന് എനർജി ആയിട്ട് ഉണർന്നല്ലോ, അത് തന്നെ സന്തോഷം അല്ലേ. സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. പല സമയത്തും പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലകൾ, അതായത് തോട്ടങ്ങളുണ്ടല്ലോ, അവിടെ കൈത കൃഷികൾ നടക്കുന്നുണ്ട്. അവിടെ വളരെ വ്യാപകമായിട്ടുള്ള കാട്ടാന ശല്യം രൂക്ഷമായി എന്നുള്ള രീതിയിൽ അതായത് അവിടുത്തെ പ്രദേശവാസികൾ ഭയപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ ആ ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ടായി. നമുക്കത് വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ ആ ഒരു എന്താ പറയുക, ആ കാട്ടാന ശല്യത്തിലും ഇതുപോലുള്ള മൃഗങ്ങളുടെ വേട്ടയിലും ഒക്കെ നേരിടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാട് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അതായത് കാട് നാടിന് വിഴുങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇടങ്ങളിലേക്ക് ചെന്നൊരു ദ്രോഹം നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് നാട്ടിലേക്ക് അത് എത്തുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ജീവന് നാശം വരുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, കാട്ടിൽ ചെന്ന് അവരെ ദ്രോഹിക്കുന്നതുകൊണ്ടും അവരുടെ വാസസ്ഥലത്തിന് അതിർത്തിയോട് ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ടുമാണ് അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അവിടെ അവർക്ക് ഫലങ്ങളും വെള്ളവും എല്ലാം ഇല്ലാതാവുന്ന ഒരവസ്ഥ നമ്മൾ തന്നെ ജനിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടത്തേക്ക് ചെന്ന് അതിക്രമിക്കുന്നതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് കടന്ന് കയറുന്നത് എന്ന്. പക്ഷേ നമ്മുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തേ മതിയാവും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാട്ടാന ശല്യമാണെങ്കിലും മൃഗങ്ങളുടെ ശല്യം എല്ലാം മാറ്റം ചെയ്ത് ആ പ്രദേശവാസികൾക്ക് നല്ല രീതിയിലുള്ളൊരു ജീവനം അതിജീവനം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലേ.
1: അതെ, കൂടുതലും ഇപ്പോൾ കാട് കയറുക എന്നുള്ളതൊരു ത്രില്ലായിട്ട് ഇപ്പോൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിലൊക്കെ നോക്കിയാൽ കണ്ട നമുക്കറിയാം കാട് കയറരുത്, അല്ലെങ്കിൽ നിയമം അതിന് പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവരത് അനധികൃതമായിട്ട് കാട്ടിൽ കയറുക, വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും കൊല്ലം സൈഡുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. തെന്മല സൈഡുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ബൈക്കിലൊക്കെ വന്ന് കാട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർക്കൊന്നും പറ്റാതെ തിരിച്ചു വരുന്നത് അവരുടെ ഒരു ദൈവഭാഗ്യം കൊണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും അങ്ങനെയല്ല, കാട് എന്ന് പറയുന്നത് അതിന് വ്യത്യസ്തമായ മുഖങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭീകരതയുണ്ട്, വഴി തെറ്റാൻ സാധ്യതയുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. നമ്മളോട് ഓരോ തവണയും ഗവൺമെന്റ് അലേർട്ട് തരുന്നത് നമ്മളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാട് കയറുമ്പോൾ അതേ വഴിയിലൂടെ തന്നെ അവരും നമ്മൾക്കിടയിലേക്ക് എത്തി തുടങ്ങും. അവർ വന്യജീവികളാണ്, അവർക്ക് ആ ഒരു രീതിയിലേ നമ്മളോട് പെരുമാറാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്ന രീതിയിൽ അവർക്ക് പെരുമാറാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മൾ അവസരം കൊടുത്തിട്ടാണ് അവർ നമ്മളെ നാട്ടിലേക്ക്. ഇടയിലേക്ക്
0: എപ്പോഴും ഈ നാടിനെ കാട് വിഴുങ്ങുന്നു എന്ന് പറയുമ്പോൾ കാട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊന്നും അവർക്കില്ല. അവരിലേക്ക് ചെല്ലുന്ന സമയത്ത് പ്രതിരോധം എന്ന രീതിയിലാണ് പലപ്പോഴും നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. അതിർത്തി മേഖലയിലൊക്കെ ഇത്രയും കൃഷി ചെയ്യുമ്പോൾ അവരുടെ പ്രദേശത്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടിരുന്നത്.
1: പൈനാപ്പിൾ ഒക്കെ ആകുമ്പോൾ അതിന് നല്ല സ്മെല്ല് മണമുണ്ട്. അപ്പൊ ഈ മണം അടിക്കുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും അത് കഴിക്കണം എന്നൊരു ടെൻഡൻസി ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പൊ അവരത് കയറി വരും. അപ്പൊ നമ്മൾ കാട് കയറി കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മളാണ് കയറി ചെല്ലുന്നത്. കുറെ കൂടി അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കാട് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക, കാട് നിങ്ങൾ പറയുന്ന സ്ഥലം വരെ പോകാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് എന്താണ് കാണാനായിട്ട് ആഗ്രഹം കൊണ്ട് പോകുമ്പോൾ അത് പോവുകയും ചെയ്ത് തിരികെ വന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വഴിയടക്കം കൃത്യമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഓരോരുത്തരോരോരുത്തരായി ആ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി, എവിടാണ് എന്താണെന്ന് ആൾക്കാരിങ്ങനെ കൂടുതൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും കാട് കാണാൻ ഇഷ്ടമാണ്. കാട്, ചോലകൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവിടെ കയറുമ്പോൾ അതിന് വേറൊരു മുഖം കൂടി ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് വഴിയൊക്കെ തെറ്റിയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. നമ്മളുടെ ഗവൺമെൻറ് ശക്തമായിട്ട് പറയുന്നുണ്ട് ഇത്ര സ്ഥലം വരെ ഇത്ര സമയത്തിനുള്ളിൽ പോകുക എന്ന് പറയുന്നുണ്ട്. പലരും അത് കേൾക്കാറുകൂടിയില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.
0: യെസ്, തീർച്ചയായും. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് മനുഷ്യ ജീവിതത്തിൽ നിന്ന് വിചിത്രമായിട്ടുള്ള ജീവിത രീതികളാണ് കാടിൻ്റെ ഭാഗത്ത് നിന്ന്. അവർക്ക് അതിൻ്റെതായൊരു നിയമമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ലംഘിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് കാട് പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇൻ കേസിൽ നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ മാക്സിമം ഉപദ്രവിക്കാതിരിക്കുക എന്ന് കൂടിയാണ് പറയേണ്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടത്തേക്ക് വന്ന് ആക്രമിക്കുമ്പോൾ നമുക്ക് അതിജീവനം എന്ന രീതിയിൽ അവരെ നശിപ്പിച്ചേ മതിയാകൂ എന്ന രീതിയിലേക്കും കൂടി പ്രോസസ്സ് പോവുകയാണ്. അപ്പോൾ ഈ കിടക്കൻ മേഖലകളിലുള്ള പ്രദേശവാസികൾക്കൊരു സുരക്ഷ എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു അവർക്ക് വേണ്ടിയിട്ട് ഒരു മുൻഗണന അല്ലെങ്കിൽ ഒരു പരിഗണന കൊടുക്കണം എന്ന് കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: കൂടുതൽ കൂടുതൽ കാട് കയറി നമ്മൾ ഓരോ കൃഷിയൊക്കെ ആരംഭിച്ച് തുടങ്ങുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരിക്കൽ നമ്മൾ കൃഷി ചെയ്ത ഫലങ്ങളൊക്കെ അവർ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്കിനി അടുത്തത് ഇങ്ങനെ വേണം വേണം എന്നുള്ളൊരു തോന്നലുകൊണ്ട് അവർ നാട് കയറാനായിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവിടെ ശരിക്കും വർഷങ്ങളായോ അല്ലെങ്കിൽ സമാധാനപരമായി ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ടാവും, ഒരു നാട് തന്നെ ഉണ്ടാവും, ഒരു ഗ്രാമം ഉണ്ടായിരിക്കും. അവരെയെല്ലാം അത് ചൂഷണം ചെയ്യുകയും അവർക്കെല്ലാം അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതലും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക, കാട് കാടിൻ്റെ രീതിയിൽ ജീവിക്കട്ടെ, നാട് നാടിൻ്റെ രീതിയിൽ ജീവിക്കട്ടെ, നമ്മൾ നമ്മളെ രീതിയിൽ ജീവിക്കുക, വന്യജീവികൾ അവരവരുടെ രീതിയിൽ സന്തോഷമായി ജീവിച്ച് പോകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്കൊരു മെസ്സേജും കൂടെ വായിച്ചിട്ട് നമുക്ക് പോവാം അല്ലേ. യെസ്, ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആതിരക്കുട്ടി പാറുക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാം എല്ലാം സൂപ്പറാണ്, എൻ്റെ എല്ലാ കസിൻസും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലൊപ്പം എൻ്റെ എല്ലാ കസിൻസിനും ഹാപ്പി കസിൻസ് ഡേ എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയില്ലെങ്കിലും കസിൻസിനെ ഒക്കെ വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കസിൻസും എന്നും വിളിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്.
0: അപ്പോൾ ഷീജ ചേച്ചി നല്ലൊരു ദിവസം നേരെയാണ് കസിൻസിനെ എല്ലാവരെയും വിളിക്കുകയും അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിൽ നമ്മൾ പോവുകയാണ്. സമയം 11:05 ആയിരിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള നമ്മുടെ ഒരു വട്ടം കൂടി എന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ മനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം അല്ലേ. യെസ്, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതിയാണ്. നമ്മുടെ സമയം 11:11 ആയിരിക്കുന്നു.
2: യെസ് ആതിര, ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരോടും പറയും 11:11 ആയിരിക്കുന്നു. ഞാനും ആതിരയുമാണ് ഇത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത്.
1: അപ്പോൾ
2: എന്തായാലും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് 11:11
1: ആയിരിക്കുന്നു. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോളൂ അല്ലേ.
2: അപ്പോൾ നമ്മുടെ ഒരു വിഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആഗ്രഹിക്കുക, പെട്ടെന്ന് നടക്കട്ടെ.
1: അതെ അതെ. അപ്പോൾ നമ്മുടെ ഒരു കോൺ യഥാർത്ഥത്തിൽ ഇതൊരു എന്താ പറയുക, ഒരു വിശ്വാസം എന്നതിലുപരി നമ്മുടെ സന്തോഷമാണ്. നമ്മളോട് തന്നെ ഇപ്പോൾ ഈ സെൽഫ് കെയർ ഡേയിൽ നമുക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് 11:11 എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ഏഞ്ചൽ നമ്പറായിട്ട് നമ്മളിങ്ങനെ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നു. വാട്സപ്പ് നമ്പർ 8848558785.
2: യെസ് ആതിര, ചോദ്യം ഒന്നും കൂടി. ഇനിയും നമ്മളിങ്ങനെ ആ ചോദ്യം
1: കേൾക്കുമ്പോൾ
2: എല്ലാവർക്കും ആ ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ആൻസർ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ചോദ്യത്തിൻ്റെ കാര്യം പറയുന്നത്.
1: ചോദ്യം ഇതാണ്, ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ്?
2: ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ തവണ ചോദ്യം പറയുമ്പോൾ എല്ലാവർക്കും ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആൻസർ ഒക്കെ ഒരുവിധം എല്ലാവരും അയച്ചിട്ടുണ്ട്. ചിത്രാമ അയച്ചിട്ടുണ്ട്, ആൻസർ ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ശരിയാണ്. ആതിര അത് ആൻസർ പറയുന്നതായിരിക്കും. ഇനിയിപ്പോ സമയമില്ല, പെട്ടെന്ന് പെട്ടെന്ന് ആതിര പറയുന്നതായിരിക്കും.
1: അപ്പം എന്തായാലും എൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഇന്നത്തെ ദിവസത്തിൽ, അതായത് July 24 മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോഴും ഇന്ത്യൻ സിനിമ എടുത്ത് പറയുമ്പോഴും നമുക്കൊരു സ്പെഷ്യാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ദിവസമാണ്. നമ്മുടെ ഏറ്റവും സൂക്ഷ്മാഭിനയത്തിലൂടെയും സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിലൂടെയും നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ട് നിലനിന്നിട്ടുള്ള ശ്രീവിദ്യ അല്ലേ, ശ്രീവിദ്യ അമ്മ എന്നാണ് നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. ശ്രീവിദ്യയുടെ ജന്മ വാർഷിക ദിനമാണ് ഇന്ന് എന്നുള്ളത് എപ്പോഴും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ശാലീന സൗന്ദര്യമാണ് അല്ലേ. ആ ഒരു കണ്ണുകളിലെ തിളക്കമാണെങ്കിലും ആ ഒരു മുടിയാണെങ്കിലും എപ്പോഴും നമുക്കൊരു സന്തോഷം തോന്നുന്നൊരു ഫേസ് ആണ് ശ്രീവിദ്യ അമ്മയുടെ ആ ഒരു ഫേസ്.
2: ശ്രീവിദ്യ അമ്മ ഒരു മലയാളിയല്ല, പക്ഷേ മലയാളം സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് മലയാളം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുവിധം സ്വന്തം സിനിമകളിലെല്ലാം മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യ അമ്മ തന്നെയാണ്.
1: തീർച്ചയായും തീർച്ചയായും. അത് ഏറ്റവും നമുക്ക് തോന്നുന്നത് അനീത്തിപ്രാവ് എന്ന ഫാസിൽ ചിത്രത്തിൽ ശാലിനിയെ സ്വന്തം മോളെ പോലെ നോക്കിക്കോളാം എന്ന് പറയുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് സീനാണത്. അപ്പോൾ

0: ഇതിനെ തികച്ചും എന്താ പറയുക, ഒരു ഡ്രമാറ്റിക്കൽ ആവാതെ തന്നെ വളരെ സ്വാഭാവികമായിട്ട് അഭിനയിച്ച് ഫലിപ്പിച്ച വളരെ സുന്ദരിയായിട്ടുള്ളൊരു നടിയാണ് ശ്രീവിദ്യാമ്മ. അപ്പോൾ ശ്രീവിദ്യാമ്മയുടെ ഈ ഒരു ജന്മവാർഷികത്തിൽ നമ്മൾ ശ്രീവിദ്യാമ്മയുടെ എല്ലാ സിനിമകളും നല്ല നല്ല പാട്ടുകളും അല്ലേ, ഇങ്ങനെ എന്താ പറയുക, ഒരു ഭംഗിയുള്ള പാട്ടുകളാണ് സമ്മാനിച്ചിട്ടുള്ളത്.
1: അഭിനയം മാത്രവുമല്ല, ശ്രീവിദ്യാമ്മ ഒരു ഗായിക കൂടിയാണ്, നന്നായിട്ട് പാട്ടൊക്കെ പാടും. അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര സുന്ദരിയാണ് കാണാൻ. എനിക്കിപ്പോഴും ഇങ്ങനെ കൗതുകം തോന്നി, എന്തൊരു ഭംഗിയാണ് കാണാൻ. ദേവിയായിട്ടൊക്കെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, എന്തൊരു സുന്ദരിയാന്ന്
0: പറയുക. കിളിക്കൂട് എന്ന ചിത്രത്തിലെ ശാരദ എന്ന് പറയുന്ന ക്യാരക്ടറാണ്, അതും എന്ന് പറയാം ഒരു ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന നാല് കുട്ടികള്, ഹസ്ബൻഡ്, ആ ഒരു റിലേഷൻഷിപ്പ്, അതിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയാണ് ആ ഒരു സിനിമ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതും അതിമനോഹരമാണ്. എല്ലാ സിനിമയിലും ഒരു പ്രത്യേക ശാലീന സൗന്ദര്യമാണ് ശ്രീവിദ്യാമ്മ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
1: ആ സിനിമയിലെ ഗോപിക എന്ന് പറയുന്ന പാട്ടൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളാണ്. അത് പാടി അഭിനയിക്കുന്ന കാണുമ്പോൾ ശ്രീവിദ്യാമ്മ തന്നെ പാടി അഭിനയിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. കാരണം ആ ഒരു വീണയൊക്കെ പിടിച്ചിരുന്നത് പാടുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാ. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടി, എപ്പോഴും പറയും എന്ത് രസമാണ് കാണാനും, ആ ചുരുണ്ട മുടിയൊക്കെ നല്ല ലെങ്ത്തിൽ വളർത്തിയില്, എന്ത് രസമായിരുന്നു കാണാൻ, നല്ല ഭംഗിയാണ്. ഇന്ന് ശ്രീവിദ്യാമ്മയുടെ ജനന വാർഷികമാണ്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലെ 800+ സിനിമകളിലാണ് ശ്രീവിദ്യാമ്മ അഭിനയിച്ചിരിക്കുന്നത്.
0: യെസ്, അങ്ങനെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ട് നിലനിൽക്കുന്ന, എന്നാൽ ഇന്ത്യൻ സിനിമയിൽ എടുത്തു പറയാൻ സാധിക്കുന്ന വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മുഖം തന്നെയാണ് ശ്രീവിദ്യാമ്മയുടേത്. അപ്പോൾ ശ്രീവിദ്യാമ്മയുടെ ഈ ഒരു ജന്മദിനം, ജന്മവാർഷിക ദിനം നമ്മൾ മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ ഓർമ്മകളിൽ ഒരുപാട് സിനിമകൾ കാണുമായിരിക്കും അല്ലേ. എൻ്റെ സൂര്യപുത്രി എന്ന ചിത്രത്തിലെ വസുന്ധരാ ദാസ് അല്ലേ, ആ ഒരു ക്യാരക്ടറിൽ നമുക്കൊരു തുടക്ക സമയത്ത് നമുക്കൊരു ദേഷ്യം തോന്നും, എന്തായിരിക്കും അങ്ങനെ ചെയ്തത്. പക്ഷേ പിന്നീട് ആ ഒരു ിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. വളരെ തന്മയത്വത്തോടു കൂടിയാണ് ശ്രീവിദ്യാമ്മ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത്. അമലയായിട്ട് ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിനിമയായിരുന്നു, നല്ലൊരു ക്യാരക്ടറാണ്. ആ ഒരു സ്കെച്ചിങ് തന്നെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
1: യെസ്, അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊക്കെ നമുക്ക് മെസ്സേജിലോട്ടൊക്കെ പോകാല്ലേ.
0: യെസ്, അപ്പോൾ 11-15 ആയിരിക്കുന്ന ഏകദേശം നമ്മൾ പോയിന്റ് പിയിലേക്ക് പോകാനുള്ള ടൈമിലേക്ക് ആയിരിക്കുകയാണ്. അതെ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
1: അപ്പോൾ രമേഷ് കെ ജി സാറാണ് വായിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു ഒരു കോട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെപ്പറ്റി കുറ്റങ്ങളും കുറവുകളും പറയുന്നവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിന് നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. വല്ലവരും ഇടുന്ന സ്വിച്ചിന് നമ്മൾ കത്താൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണൂ, ജീവിക്കാൻ സമയം കാണില്ല. സ്നേഹത്തോടെ ശുഭദിനം എന്ന് പറയുന്നു, അതേടൊപ്പം ശുഭദിനം, ആയുരാരോഗ്യ സൗഖ്യമൊക്കെ നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെൽഫ് കെയർ ഡേയെ കുറിച്ചൊക്കെ ആയിരിക്കും.
0: അതെ, അത് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കും, മറ്റൊരാളൊരു രീതിയിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്ന ലൈഫ് കളയാതെ സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളും ആ ഒരു കൺസെപ്റ്റിനോട് യോജിക്കുന്നു എന്ന് തന്നെയാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: യെസ്, അപ്പോ 11-16 നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ആതിരയാണ്.
1: യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ട്, നമ്മുടെ ശ്രീവിദ്യാമ്മയുടെ കാറ്റത്തി കിളിക്കൂട എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടത്. അപ്പോൾ ശ്രീവിദ്യാമ്മയുടെ ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു ജന്മവാർഷിക ദിനത്തിൽ ശ്രീവിദ്യാമ്മയുടെ ഒരുപാട് ചിത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാരക്ടർ, അല്ലേ? അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങനെ ഒരുപാട് ക്യാരക്ടറിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേഷനിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 11:23 ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മോട്ടോർ വാഹന വകുപ്പിൻ്റെ 726A

0: ക്യാമറകൾ കെൽട്രോണും സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് വീണ്ടും പ്രവർത്തന സജ്ജമാകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ചോളൂ അല്ലെ. ഇനി പോകുമ്പോൾ
1: കുറച്ച് നാളായിട്ട് പ്രവർത്തന സജ്ജമല്ല എന്ന് കരുതി എല്ലാവരും ഒരു ഇതാക്കി ആയിരുന്നു. ഇനിയിപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
0: ഇന്റർനെറ്റിന്റെ ബന്ധം പുനഃസ്ഥാപിച്ചതോടുകൂടി ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് വീണ്ടും പിഴ ഈടാക്കി തുടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനി ഒന്ന് സേഫായിട്ട് പോവുക. ക്യാമറകൾ കണ്ടെത്തുന്ന പ്രധാന നിയമലംഘനങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിൽ ഒരിക്കൽ കൂടി പറയാണ്. ഹെൽമറ്റ് ധരിക്കാതിരിക്കൽ ഇരുചക്രവാഹനങ്ങളിൽ, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കൽ കാറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക്, വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ടൂ വീലറുകളിൽ 3 പേർ യാത്ര ചെയ്യുന്നത് അതായത് ട്രിപ്പിൾ അടിക്കുമ്പോൾ, അമിത വേഗതയും റെഡ് ലൈറ്റ് ലംഘനങ്ങളും, ഇതെല്ലാം ഇനി നിയമലംഘനങ്ങളുടെ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അറേഞ്ച് ചെയ്യുക എന്നുകൂടി പറയുകയാണ്. ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉള്ളതിനാൽ തന്നെ രാത്രിയിലും മോശം കാലാവസ്ഥയാണെങ്കിൽ കൂടിയും ഈ ക്യാമറകൾക്ക് കൃത്യമായ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കും. അതുകൊണ്ട് രാത്രി നമുക്ക് ഇങ്ങനെ പോകാൻ സേഫായിട്ട് ക്യാമറ കണ്ണുകളിൽ പെടില്ല എന്ന് ചിന്തിക്കേണ്ട. അവിടെയും വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ദൃശ്യങ്ങൾ അവിടെ പകർത്തപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും സേഫായിട്ട് പിഴയൊന്നും ഈടാക്കാത്ത രീതിയിൽ നല്ല സേഫ് ലാൻഡിങ്ങിൽ പോകുക എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്.
1: അതെ അതെ, അതേപോലെ തന്നെ എല്ലാവരുടെയും ഒരു ആരോഗ്യമൊക്കെ ഓർത്തിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്. അപ്പൊ നമ്മളതൊക്കെ മനസ്സിലാക്കി അവരോടൊപ്പം നമ്മൾ കോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് മെസ്സേജിലോട്ടൊക്കെ പോകാം. ഹായ്, ഗുഡ് മോർണിംഗ് ചേച്ചീസ്, ഞാൻ എലീന. എനിക്ക് ഉന്നെ കാണാതെ സോങ് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എലീന, ഗുഡ് മോർണിംഗ്.
0: യെസ് എലീന, നല്ലൊരു ദിവസം നേരമാണ്, പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും.
1: യെസ്, അപ്പൊ ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നു സൂപ്പർ സോങ് ആയിരുന്നു എനിക്ക് തോന്നുന്നു നേരത്തെ കേട്ട
0: പാട്ടിനിരൽ. അതെ, അത് തന്നെ ആയിരിക്കും. അതെ
1: അതെ, അത് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ സരസ്വതി അമ്മ ആൻസർ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മളെ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്, ആൻസർ അയച്ചിട്ടുണ്ട്. നമുക്ക് ആൻസർ ഒന്ന് കേട്ടുനോക്കാം.
0: അതെ അതെ അതെ, അതെ അതെ അതെ അതെ, ശരി മോളെ. അതായത് പാർവതി, നമ്മുടെ ചോദ്യത്തിന് ആൻസർ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സരസ്വതി അമ്മയാണ് അത് ആദ്യം ആൻസർ കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഇതായിരുന്നു, ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? അതായത് നമുക്ക് ശ്വാസമുട്ടൽ അങ്ങനൊന്നും അല്ല, വിമ്മിഷ്ടപ്പെടുന്ന എപ്പോഴാണ്? പാത്രം കഴുകുമ്പോഴാണ് നമ്മൾ വിമ്മിഷ്ടപ്പെടുന്നത് എന്ന രീതിയിലാണ്
1: ആതിരയുടെ മാത്രം ക്വസ്റ്റ്യൻ ആണ്.
0: അതെ,
1: അതോടൊപ്പം നമുക്ക് പ്രമോദ് കണ്ണൂർ,
0: ചോദ്യം തികച്ചും സാങ്കല്പികം മാത്രം,
1: പ്രമോദ് കണ്ണൂർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് എല്ലാരും ഇന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ,
0: ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത്?
1: ഒരുപാട്
0: ഓൾമോസ്റ്റ്
1: കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും കറക്റ്റായ ആൻസറുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളെ ബാബുരാൻ സാറ് മാത്രം ഇച്ചിരി തെറ്റിപ്പോയി. ഇപ്പൊ ആൻസർ പറഞ്ഞതിന് ശേഷം എന്താണ് എന്നുള്ളത് അറിയാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്.
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ഈ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കുസൃതി ചോദ്യമായിരുന്നു. അപ്പൊ അതിനെല്ലാരും തുടക്കത്തിലേ തന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് എനർജി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശേഷങ്ങൾക്കിടയിൽ ഒരു ചെറിയ ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുന്നത്.
1: യെസ്, ബാബുരാൻ സാറ് പറഞ്ഞിരിക്കുന്നു ആതിരേ ഇത് കുസൃതി ചോദ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെ, അപ്പൊ വിമ്മിഷ്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് അങ്ങനെ കുസൃതിയായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരുടെ ദിവസങ്ങൾ അടിപൊളിയാവട്ടെ. ഇന്നത്തെ സെൽഫ് കെയർ ഡേ ആണ്, അത് മനോഹരമായിട്ട് തന്നെ നിങ്ങൾ ആഘോഷിക്കുക. അതൊരിക്കലും ഒരു സ്വാർത്ഥതയോ ഒരു ആഡംബരമോ അല്ലാതെ നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ഉറപ്പാണ് കൊടുക്കുന്നത്.
1: എല്ലാരെയും സ്നേഹിക്കുക, കൂടെ കസിൻസിനെ ഒക്കെ ഒന്ന് സ്നേഹിക്കുക. ഇന്ന് കസിൻസ് ഡേയും കൂടെയാണ്, സെൽഫ് കെയർ ഡേയും കൂടെയാണ്. അപ്പൊ ഇന്ന് മുതൽ ഞാൻ ഇനി മുതൽ എന്നെ ഒന്ന് സ്നേഹിക്കും എന്ന്, എപ്പോഴും ഒന്നും സമയം കിട്ടിയില്ല എങ്കിൽ കൂടി വല്ലപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ മാറ്റി വെക്കും എന്ന് തീരുമാനിക്കുക. ഒന്നെങ്കിൽ അത് ആഴ്ചയാവാം, അല്ലെങ്കിൽ മാസത്തിലാവാം. ഒരു ദിവസം നമുക്ക് വേണ്ടി, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റുന്നതിൽ ഒരു വിഷമവും വിചാരിക്കേണ്ട. നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഹെൽത്ത് ഒക്കെ നോക്കുക, ഹോസ്പിറ്റലിൽ പോവുക, ചെക്കപ്പ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊക്കെ ചെയ്യുക, ഉറങ്ങുക. ഇതൊക്കെ നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. ഒരു ദിവസം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മളൊരു എനർജി ഉണ്ടായിരിക്കും. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും സാധിക്കട്ടെ. എനിക്കും ആദരിക്കും അത് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്
0: സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
1: അങ്ങനെയാണ് പറയേണ്ടത്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരെയാണ്. അപ്പോൾ അടിപൊളിയൊരു സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഇന്ന് പാർവതിയായിരുന്നു.
0: യെസ്, കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.

0: നിയർ രാമേശ്വരൻ ടെമ്പിൾ കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

ജീവിതം ഒരു ഓട്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടയ്ക്കുന്നത് വരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ ഒരിക്കലെങ്കിലും കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സുഖമാണോ എന്ന്? അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ജൂലൈ 24. ഇന്ന് സെൽഫ് കെയർ ഡേ ആണ്. 24/7, അതായത് ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമ്മളെ തന്നെ കരുതേണ്ടതിന്റെ മനോഹരമായ സന്ദേശമാണ് ഈ ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. സെൽഫ് കെയർ എന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, അത് സ്വയം സ്നേഹിക്കാനുള്ള ഒരു ധൈര്യമാണ്. ഒരു ചിരി മനസ്സ് തുറന്ന് ചിരിക്കാം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാം, പ്രകൃതിയോട് കുറച്ചു നേരമൊക്കെ കിന്നാരമൊക്കെ പറഞ്ഞിരിക്കാം, ഒരു കപ്പ് ചായ പതുക്കെ ആസ്വദിച്ച് കുടിക്കാം, ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ താളുകൾ മനോഹരമായി വായിക്കാം, മനസ്സിലാക്കാം, ക്ഷീണിച്ച മനസ്സിന് അല്പമൊക്കെ വിശ്രമം കൊടുക്കാം. കാരണം നിങ്ങൾ തളർന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും തളരും. നിങ്ങൾ സന്തോഷത്തിലായാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവും കുറച്ചുകൂടി മനോഹരമാകുന്നത് പോലെ തോന്നും. അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം ഉള്ളിലെ വിളക്ക് അണയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നൊരു ചെറിയ പ്രതിജ്ഞ നമുക്കെടുത്താലോ? ഞാൻ എന്നെ സ്നേഹിക്കും, എന്റെ മനസ്സിനെ ഞാൻ കേൾക്കും, എന്റെ ആരോഗ്യത്തെ ഞാൻ കരുതും, എന്റെ സന്തോഷത്തിന് ഞാൻ തന്നെ ഉത്തരവാദിയാകും. കാരണം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് മറ്റാരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതല്ല, നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്തുക എന്നതാണ്. ഇത് സെൽഫ് കെയർ ഡേ മാത്രമല്ല, നമ്മളെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസം തന്നെയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി സെൽഫ് കെയർ ഡേ. സൈനിങ് ഔട്ട്, ദിസ് ഇസ് ആർ ജി ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പോൾ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI.

0: നൽകാം. പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവെപ്പ്. കോൺടാക്ട് 9447660 3 9400 07 8900 9447560 336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ. ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു RJ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചലനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും

0: സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിന്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: ഇപ്പോൾ ഒരു ആക്സിഡന്റ് കേസ് നിലവിലിരിക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്ത ആ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ കേസ് പിന്നെ തുടർന്ന് നടക്കുമോ അതോ ഡിസ്മിസ് ചെയ്യുമോ?
1: ഒരിക്കലും ഡിസ്മിസ് ചെയ്യത്തില്ല. കേസിൽ ഫയൽ ചെയ്തതിന് ശേഷം കേസ് നിലവിലിരിക്കുന്ന സമയത്ത്, അതായത് പെൻഡിങ് ദ കേസ്, അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് കക്ഷിചേരാം. സപ്പോസ് ഗൃഹനാഥനാണ്, അപകടം ഉണ്ടായ അയാളുടെ കാലൊടിഞ്ഞു, അദ്ദേഹം കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുത്തു, ആ കേസ് നിലവിലിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി, മറ്റു കാരണത്താൽ, മറ്റു അസുഖം കൊണ്ടായിരിക്കാം മരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താൽ മരിച്ചാലും അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അതിൽ അവകാശ കക്ഷികൾ എന്ന് പറഞ്ഞ് കക്ഷി ചേർന്ന് കേസ് തുടർന്ന് നടത്താം.
0: സാർ ഇപ്പൊ പറഞ്ഞു ഈ കോമ്പൻസേഷൻ വിധിക്കുന്ന അതിൽ കോടതിയാണ്, അപ്പൊ അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
1: കോമ്പൻസേഷൻ വിധിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. എല്ലാ കേസുകൾക്കും ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ഈ ആപ്ലിക്കേഷൻ ഫോർ കോമ്പൻസേഷൻ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതും കോമ്പൻസേഷൻ കൊടുക്കുന്നതെല്ലാം വിവരിക്കുന്ന ഒരു നിയമമാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നുണ്ട് കോമ്പൻസേഷൻ അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം കോമ്പൻസേഷൻ കൊടുക്കണം, എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിക്സഡ് എമൗണ്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നില്ല. ഒരാൾ മരിച്ചാൽ ഇത്ര കോമ്പൻസേഷൻ, ഒരാൾക്ക് പരിക്ക് പറ്റി ഇത്ര കോമ്പൻസേഷൻ എന്ന് സാധാരണഗതി പറയുന്നില്ല. പറയുന്ന കേസുകളുണ്ട്, അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, സാധാരണങ്ങൾക്ക് അറിയേണ്ട. അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. രണ്ടു തരം കേസുകളാണ് വരുന്നത്. വാഹന അപകടത്തിൽ പരിക്ക് പറ്റുന്ന കേസുണ്ട്, വാഹന അപകടത്തിൽ മരിക്കുന്ന കേസുണ്ട്. പരിക്ക് പറ്റുന്ന കേസാണെങ്കിൽ പരിക്ക് പറ്റിയ ആൾ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ കോടതി നോക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്, അദ്ദേഹത്തിന് അന്നത്തെ പ്രൊഫഷണൽ സ്റ്റാറ്റസ്, ജോലി ചെയ്യുന്ന ആളാണോ, പ്രൈവറ്റ് ജോലിയാണോ, സർക്കാർ ജോലിയാണോ, ബിസിനസ്സുകാരനാണോ, പിന്നെ പ്രൊഫഷണൽ ആണോ, എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വരുമാനം എത്രയാണ്. കാരണം ആ ജോലി, ആ അപകടം മൂലം അദ്ദേഹത്തിന് വരുമാനം നഷ്ടം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വരുമാനം എത്രയാന്ന് തെളിയിക്കുക, വയസ്സ് എത്രയാന്ന് തെളിയിക്കുക. പിന്നുള്ളത് അതിലും പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി. ഇഞ്ചുറി കേസിൽ പരിക്ക് പറ്റിയാണല്ലോ പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി. ഫ്രാക്ചർ ഉണ്ടോ, കൈയോ കാലോ ഒടിച്ചിട്ടുണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, റിപ്സ് ഫ്രാക്ചർ ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രധാന ഘടകങ്ങൾ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം, എത്ര രൂപ മെഡിക്കൽ ബില്ലുകളായി, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഇഞ്ചുറി കേസ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രധാനപ്പെട്ട ഇഞ്ചുറിയുടെ ഗ്രാവിറ്റി, ഫ്രാക്ചർ ഉണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, ഇത്തരം കാര്യം നോക്കും. ഈ ഇഞ്ചുറി മുഖേന അദ്ദേഹത്തിന്റെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് പെർമനന്റ് ആയിട്ട് എന്നത്തേക്കുമായി അംഗവൈകല്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള, ഫോർ എക്സാമ്പിൾ ഒരു കാലൊടിഞ്ഞ് ഫ്രാക്ചർ ഉണ്ടായി, ആ ഫ്രാക്ചർ യുണൈറ്റഡ് ആയാൽ പോലും കാലിന് പഴയ സ്വാധീനം കിട്ടത്തില്ല. അപ്പൊ നേരത്തെയുള്ള സ്വാധീനത്തിന്റെ 5% കുറഞ്ഞു, ആ 5% പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോടതി നോക്കുന്ന അങ്ങനെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് അന്ന് എത്ര വരുമാനം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര ഡിസബിലിറ്റി പെർസെന്റേജ് ഉണ്ടായി, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായി, എത്ര മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായാലും, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ്, അതിന്റെ ബില്ല് കോടതി പ്രൊഡ്യൂസ് ചെയ്താൽ കോടതി അതിന് കോമ്പൻസേഷൻ ആ ഹെഡിൽ തന്നെ കൊടുക്കും. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 എന്നാണ് കോമ്പൻസേഷന്റെ ആപ്ലിക്കേഷൻ അത് പറയുന്നത്. ഞങ്ങൾ വക്കീലന്മാർ എഴുതി കൊടുക്കുമ്പോൾ പാർട്ട് 1 പറയുന്നത് ലോസ് ഓഫ് ഏണിങ്സ്, എത്ര നാള് ഈ അപകടം മൂലം ഏണിങ്സ് നഷ്ടപ്പെട്ടു. ട്രാൻസ്പോർട്ടേഷൻ ടു ഹോസ്പിറ്റൽ, എത്ര ദിവസം ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ചെലവ്. എക്സ്ട്രാ നറിഷ്മെന്റ്, ഈ ആക്സിഡന്റ് മുഖേന കൂടുതൽ പോഷകാഹാരം കഴിക്കേണ്ടി വന്നോ. മെഡിക്കൽ എക്സ്പെൻസസ്, കംപ്ലീറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്. ഒരു ബൈസ്റ്റാൻഡറുടെ കൂടെ സഹായത്തിലാണോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്, ബൈസ്റ്റാൻഡേർഡ് എക്സ്പെൻസ്. ഇതെല്ലാം പാർട്ട് 1. ഇനി പാർട്ട് 2 അദ്ദേഹത്തിന്റെ പെയിൻ ആൻഡ് സഫറിങ്, എത്രത്തോളം വേദന സഹിച്ചു. അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, അത് എത്ര ദിവസം കിടന്നെന്ന്, എന്ത് പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ കോമ്പൻസേഷൻ ഫോർ ഡിസബിലിറ്റി. ആ ഡിസബിലിറ്റിക്കാണ് ഞാൻ പറഞ്ഞത്, ഈ പരിക്ക് മൂലം എത്ര ശതമാനം പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടോ അതും കൂടെ പരിഗണിച്ചിട്ടാണ് കോടതി കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പം 10,000 മാസവരുമാനം കിട്ടിക്കൊണ്ട ആൾക്ക് 10% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ 10,000 10% കുറവായിട്ട് ഏണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ കോടതി അതിന് കോമ്പൻസേഷൻ കൊടുക്കും. ഇതെല്ലാം കൂടാതെ ഒരു പരിക്ക് പറ്റിയ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയെങ്കിലും അദ്ദേഹത്തിന്റെ മെയ് വഴക്കം പണ്ടതുപോലെ വരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്ലഷർ ഓഫ് ലൈഫ് കുറഞ്ഞെങ്കിൽ അതിനും കോമ്പൻസേഷൻ കൊടുക്കാം. അപ്പൊ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല എങ്കിൽ പോലും ഈ

0: ാണ് ചോദ്യം ചോദിച്ചാൽ എന്തൊക്കെ പരിഗണിക്കും, എന്തൊക്കെയാണ് മാനദണ്ഡം എന്നാണ്. അപ്പൊ മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഒന്ന്, പരിക്ക് പറ്റിയയാളുടെ വയസ്സ്, പരിക്ക് പറ്റിയയാളുടെ ഇൻകം, പരിക്കുകളുടെ കാഠിന്യം, ഫ്രാക്ചർ മുതലായവ ഉണ്ടോ, ഡിസബിലിറ്റി എത്രത്തോളം ഉണ്ട്, മെഡിക്കൽ എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് കോമ്പൻസേഷൻ ഇഞ്ചുറി കേസിൽ കൊടുക്കുന്നത്.
1: അപ്പോ സാർ, ഇപ്പൊ ഇഞ്ചുറി കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. സാർ പറഞ്ഞു ഇഞ്ചുറി കേസ് ഉണ്ടെന്നും പറഞ്ഞു, ഡെത്ത് കേസ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ

0: നഷ്ടപ്പെട്ടു, കഴിഞ്ഞാൽ ആളും നഷ്ടപ്പെട്ടു, അദ്ദേഹം പോലുള്ള വരുമാനം നഷ്ടപ്പെട്ടു. മിക്കവാറും ആക്സിഡന്റ് കേസിൽ സോൾ ബ്രെഡ് വിന്നർ ആയിരിക്കും, കുടുംബത്തിന്റെ ഏക ആശ്രയമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രഹനാഥനായിരിക്കാം. അപ്പൊ ഗ്രഹനാഥൻ ആണ് ആ ഗ്രഹത്തെ പുലർത്തിക്കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന്റെ വരുമാനം വെച്ചിട്ടാണ് ആ വീട് പുലർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ആള് മരിക്കുമ്പോൾ വീട്ടിലേക്ക് വരുമാനം നഷ്ടപ്പെടുമല്ലയോ. അപ്പോൾ കോടതി നോക്കുന്നത് ആ വരുമാന നഷ്ടം നികത്തണം. എന്തായാലും പൈസ കൊടുത്ത് നിർത്താൻ പറ്റില്ല, തീർച്ചയായിട്ടും പോയ ആളേക്ക് തിരിച്ചെടുത്തില്ല. പക്ഷേ കുടുംബത്തിന്റെ വരുമാന നഷ്ടം ഉണ്ടാതിരിക്കാൻ വേണ്ടി എത്രയായിരുന്നോ അദ്ദേഹത്തിന്റെ ആക്സിഡന്റ്സ് നടക്കുന്ന സമയത്ത് വരുമാനം, ആ വരുമാനം തന്നെ തുടർന്നും കോടതി കുടുംബത്തിന്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറയും. അതാണ് കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. 10,000 രൂപ മാസ വരുമാനം ഉണ്ടായിരുന്ന ആളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വരുമാന നഷ്ടം എന്ന് പറയുന്നത്, 35 വയസ്സുള്ള ആളാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യായിരുന്നു, ഒരു സർവീസ് ഇരിക്കുന്ന ആൾ 20 വർഷം കൊണ്ട് ജോലി ചെയ്യായിരുന്നു. അപ്പൊ 20 വർഷം ഈ വരുമാന നഷ്ടമുണ്ട്. ആ 20 വർഷത്തെ വരുമാന നഷ്ടം കോടതി കൊടുക്കും ഒരു ഹെഡിൽ, കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. അതിൽ പ്രത്യേകത, 10,000 രൂപ വരുമാനമുള്ള ആള് 10,000 രൂപ വീട്ടിൽ കൊടുക്കൂ ഇല്ല, അദ്ദേഹത്തിന് പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ട്. അത് ചിലപ്പോൾ 1/3 ആയിരിക്കാം, 1/4 ആയിരിക്കാം അല്ലേ. അപ്പൊ ആ പേഴ്സണൽ എക്സ്പെൻസ് സ്വന്തമായ ചെലവാക്കുന്ന ചെലവ് കഴിച്ച് ബാക്കിയാണ് കുടുംബത്തിലേക്കുള്ള നഷ്ടം. അപ്പൊ 1/3 പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, 9,000 രൂപ കിട്ടുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉദാഹരണം, ഏറ്റവും കുറഞ്ഞൊരാൾ 9,000 രൂപ മാസ വരുമാനം, അദ്ദേഹത്തിന് 1/3 പേഴ്സണൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ 3,000 രൂപ കുറച്ച് 6,000 രൂപയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വരുമാന നഷ്ടം. ആ വരുമാന നഷ്ടം 20 വർഷം കൊണ്ട് ജോലിയാണെങ്കിൽ 20 വർഷത്തേക്ക് കണക്കായി കൊടുക്കും, ഇത് വരുമാന നഷ്ടമാവുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്പൗസിനെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കോമ്പൻസേഷൻ, സ്പൗസിന്റെ കോമ്പൻസേഷൻ കൺസോർഷ്യം എന്ന് പറയും, മനസ്സിലല്ലേ. ആ സ്പൗസിന് നഷ്ടപ്പെട്ടുള്ള സ്നേഹവും വാത്സല്യം നഷ്ടപ്പെട്ടതിന് 40,000 രൂപ മിനിമം കോമ്പൻസേഷൻ. കുട്ടികൾക്ക് അച്ഛനെയും നഷ്ടപ്പെട്ടതിന് അതിന് ഫിലിയൽ കോമ്പൻസേഷൻ, പേരൻസിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ, ഇതെല്ലാം ഓരോ ഹെഡിലും കൊടുക്കാം. പ്ലസ് ഡെത്ത് കേസിനകത്ത് ഫ്യൂണറൽ എക്സ്പെൻസ് കൊടുക്കണം. ലോസ് ഓഫ് എസ്റ്റേറ്റ്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച് സേവിങ്സ് ഉണ്ടായി, എസ്റ്റേറ്റ് ഉണ്ടായി, എസ്റ്റേറ്റ് മീൻസ് റബ്ബർ എസ്റ്റേറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്വത്തുക്കൾ ഉണ്ടായത്, അപ്പോൾ ലോസ് ഓഫ് എസ്റ്റേറ്റ്, ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഡിപ്പെൻഡൻസി, അത് അദ്ദേഹത്തിൻ്റെ വരുമാനവും വയസ്സും നോക്കിയിട്ടാണ്. പിന്നെ കോമ്പൻസേഷൻ ഫോർ കൺസോർഷ്യം, ലോസ് ഓഫ് കൺസോർഷ്യം, വൈഫിന്, മക്കൾക്ക്, അച്ഛന് അല്ല അദ്ദേഹത്തിൻ്റെ പിതാക്കൾ, ഇത് കൂടാതെ ഫ്യൂണറൽ എക്സ്പെൻസ്, ലോസ് ഓഫ് എസ്റ്റേറ്റ്, ഇതെല്ലാം ചേർത്തിട്ടാണ് കോമ്പൻസേഷൻ ഡെത്ത് കേസിൽ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചുറി കേസിലും ഡെത്ത് കേസിലും ഇത്രയാണ് കൊടുക്കേണ്ടതെന്നൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? മരിക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, വയസ്സ് വ്യത്യാസം വരാം, ഓരോരുത്തരുടെ വയസ്സ്, ഓരോരുത്തരുടെ വരുമാനം, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം അല്ലേ. ഇപ്പോൾ സർക്കാർ സർവീസ് ഇരിക്കുന്ന ആളാണ് വാഹനപ്പെടുത്തി മരിച്ചെങ്കിൽ ആ സർക്കാർ സർവീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളമാണ് കണക്കാക്കുന്നത്. സർക്കാർ സർവീസ് ഇല്ലാത്തൊരു സാധാരണക്കാരനാണ്, കൂലിവേലക്കാരനാണെങ്കിൽ കൂലിവേലക്കാരന് മാസം എത്ര രൂപ വരുമാനം കിട്ടും എന്ന് കോടതി കണക്കാക്കി, അത് കണക്കാക്കിയാണ് കോമ്പൻസേഷൻ. അപ്പോൾ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലെങ്കിലും ആ വിക്ടിമിൻ്റെ ഏജും ഇൻകവും ആണ് പ്രധാന ഘടകം, പ്ലസ് മെഡിക്കൽ എക്സ്പെൻസസ്. ഇത്രയാണ് ഇഞ്ചുറി കേസിലും ഡെത്ത് കേസിലും മിനിമം ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി കോടതിയുടെ ജുഡീഷ്യൽ പ്രിസിഡൻസും പ്രിൻസിപ്പൾസും കോടതിയുടെ ഒരു ഔട്ട്ലുക്കും അനുസരിച്ചിട്ട്, ആറ്റിറ്റ്യൂഡും അനുസരിച്ചിട്ടാണോ ആണ് കോമ്പൻസേഷൻ കൊടുക്കാം. ഹാഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ഇറ്റ് വേരീസ് ഫ്രം ഒരു കോടതിയിലെ കോമ്പൻസേഷൻ തന്നെ വേറെ കോടതി കിട്ടണമെന്നില്ല, ഒരേ കോമ്പൻസേഷൻ തന്നെ ഒരാൾക്ക് കിട്ടുന്ന പോലെ മറ്റേ കിട്ടണമെന്നില്ല. കാരണം ഓരോ കേസിലും ഫാക്ട്സ് വ്യത്യാസമാണ്, നേച്ചർ ഓഫ് ഇഞ്ചുറീസ് വ്യത്യാസമാണ്, സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് വ്യത്യാസമാണ്, എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതാണ് എന്തുവന്നാലും ഇതെല്ലാം പരിഗണിച്ച് ഒരു ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ ആണ് കോടതി കൊടുക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ, ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്, ഏകോപനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company 24/7.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ

ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ഇതുവരെ കേട്ടത് പി വി പ്രീത പാടിയ ലളിത ഗാനങ്ങൾ. സംഗീതം കെ പി സി ചന്ദ്രശേഖരൻ, രചന ലതിക വിജയകുമാർ, ഹരിശ്ചന്ദ്രൻ നായർ പന്തളം എന്നിവർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരെ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
2: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്ത് അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീംകോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ടെന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്ന് മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2000 രൂപ വീതമാണ് നൽകുന്നത്. എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ

0: ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താൽ അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
0: സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. വേതന വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ഊബർ ആപ്പിനെതിരെയുള്ള സമരം തുടരുകയാണ്. വാഹനങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് യാത്രക്കാരിൽ നിന്നും 3 ഇരട്ടിയോളം അമിത നിരക്ക് ഈടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം മുൻപ് ഏതെങ്കിലും വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചവർക്കും ശരിയായ രീതിയിലുള്ള സഹായി ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിൽ അപേക്ഷിക്കാൻ അർഹതയില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും, സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താമറിയം പള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2-ാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSC പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541, നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ.

23,626 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇതു സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ട്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ്ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
1: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ്ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ്ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ്ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന്റെ സമരത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
0: ये दिन हमारे भारतीय सशस्त्र बलों के अदम्य साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है. ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की.
1: ई वार्तागल आकाशवाणी ल निन्न.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. എൽ ഡി എഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനമൊരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
1: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ യുഎസ് ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157-ലും നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു.
5: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: ചലനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നിരവധി സിനിമകളിൽ പ്രധാനമായും സപ്പോർട്ടിംഗ് റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ 2012 പുറത്തിറങ്ങിയ ഷട്ടർ എന്ന ത്രില്ലറിൽ ഒരു പ്രധാന വേഷം ചെയ്തതോടെയാണ് സജിത മഠത്തിൽ ആദ്യമായി ശ്രദ്ധേയയായത്. അതെ, ഇന്ന് തിരശീലയിൽ സജിത മഠത്തിലിന്റെ വിശേഷങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: അല്ല, ഞവിടെ കൊണ്ടിരുത്തി എന്താക്കുക? അടുത്ത വീട്ടിലെ ആൾക്കാർ ഉറങ്ങിയോ നോക്കുക. ഇതാണ് ഇമ്മാരി ഓരോ സ്ഥലങ്ങളിൽ വന്നു പെട്ടാനുള്ള തകരാറ്. മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവില്ല. ഒരു മിനിറ്റ്. ഹലോ, എന്താടാ? ഷോ, ഞാനിപ്പോ മൈസൂരല്ലേ, താജ് ഹോട്ടലല്ല. എന്തൊക്കെയുണ്ട്?
3: ഷട്ടറിലെ ആ കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തന്നെ നേടി. അങ്ങനെ നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ അഭിനേത്രിയായി സജിത മഠത്തിൽ മാറി.
4: ഇവിടെ ഒരു പാമ്പൂല എലിയില്ല. നിങ്ങൾ വെറുതെ ആളെ മെനക്കെടുത്ത. നിങ്ങളൊരു എലി. നിങ്ങൾ എന്തൊരാളാണ് ഒരു എലിനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുക? കണ്ട ഭയങ്കര സംഭവാട്ടോ. എലി പുലി എന്നൊക്കെ പറഞ്ഞോരോ സെറ്റപ്പാ. സാരല്ല,
3: 2 പതിറ്റാണ്ടിലേറെയായി മലയാള നാടകവേദിയിലും സ്ത്രീപക്ഷ വ്യവഹാരത്തിലും സജീവമാണ് സജിത മഠത്തിൽ. സ്ത്രീകളുടെ ആവിഷ്കാരങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ നാടക സംഘമായ അഭിനേത്രിയുടെ സ്ഥാപകരിൽ ഒരാളാണ് സജിത. അഭിനേത്രി എന്ന നിലയിൽ 20-ലധികം പ്രൊഡക്ഷനുകളിൽ അവർ പങ്കാളിയാവുകയും കൂടാതെ 2 സോളോ പെർഫോമൻസുകൾ സംവിധാനം ചെയ്യുകയും 3 നാടകങ്ങൾക്ക് തിരക്കഥയൊരുക്കുകയും ചെയ്തു. മത്സ്യഗന്ധി, ചങ്കി ചങ്കരൻ, ഫാമിലി റിയാലിറ്റി ഷോ, മാതൃദിനം തുടങ്ങിയവയായിരുന്നു അത്. സജിത മഠത്തിൽ അവതരിപ്പിച്ച പ്രധാന നാടകങ്ങൾ ഇവയാണ്: 1991 മുടിത്തെയ്യം, മുടികെട്ടാൻ വിസമ്മതിക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ചുള്ള ഏകാംഗ നാടകമാണത്. പ്രശസ്ത ഫെമിനിസ്റ്റ് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ സാറാ ജോസഫ് എഴുതിയ ചെറുകഥയുടെ ആവിഷ്കാരമാണ് ഈ നാടകം.
5: മുക്കുവത്തി മുടിയഴിച്ചിട്ട് നിന്ന കടലമ്മ കോപിക്കും പോലും, മുക്കുവനെ കടലമ്മ കൊണ്ടുപോകും പോലും. എങ്കിലിനി ഈ മുടി അഴിഞ്ഞു തന്നെ കിടക്കട്ടെ. ഈ നാറ്റം എന്റെ കൊട്ടയിൽ നിന്നല്ല, കടല് ചീഞ്ഞതിന്റെ മാറ്റമാണ്. ട്രോളർ വലകൾ കൊന്നു നശിപ്പിക്കുന്ന കുഞ്ഞു മീനുകളുടെ മാറ്റമാണ്.

മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിഞ്ഞ അറ്റമാണ്.

0: കസ്തൂരി ഗന്ധിയായി. നിങ്ങൾ എന്നെ സ്വീകരിക്കണ്ട, മത്സ്യഗന്ധിയായി മാത്രം. നിങ്ങളിൽ ഒരുവളായി.
1: ഇനി 1993 അഭിനയിച്ച ആഷാദ് കി ഏക് ദിൻ മോഹൻ രാഗേഷിന്റെ ഹിന്ദി നാടകത്തിന്റെ മലയാള അവലംബമായിരുന്നു അത്. 94 രാധയാണ് മറ്റൊന്ന്, മലയാളത്തിലെ പ്രമുഖ നാടകകൃത്ത് ജി ശങ്കരപ്പിള്ളയുടെ നാടകം. ഇനി 94 ഭരതവാക്യമാണ് അടുത്തത്, മലയാളത്തിലെ പ്രമുഖ നാടകകൃത്തായ ജി ശങ്കരപ്പിള്ളയുടെ മറ്റൊരു നാടകമായിരുന്നു അത്. 99 ബ്യൂട്ടി പാർലറാണ് മറ്റൊരു നാടകം. സ്വയം സുന്ദരമാക്കാനുള്ള മനുഷ്യപ്രകൃതിയെ ഈ നാടകം ആഘോഷിക്കുകയും ശരീരത്തിന്റെ അതിജീവനത്തിന് സൗന്ദര്യവൽക്കരണം അനിവാര്യമാകുമ്പോഴുള്ള വേദന അവതരിപ്പിക്കുന്നതുമാണ് ഈ നാടകം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച കേരളത്തിലെ തൃശൂരിൽ നടന്ന ദേശീയ വനിതാ തിയേറ്റർ ഫെസ്റ്റിവലിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. പിന്നീട് 2001 ഹൈദരാബാദിൽ നടന്ന യങ് ഫെമിനിസ്റ്റ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും ഇത് അവതരിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരത്തും ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലും ഈ നാടകം അവതരിപ്പിച്ചു. നാടകത്തിന്റെ തിരക്കഥ സാഹിത്യ അക്കാദമിയുടെ ജേണലായ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലും ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ഗാർഡിയൻസ് ഓഫ് ദി ഡീപ്പ് എന്നാണ് മറ്റൊരു നാടകം. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പും ശബ്ദങ്ങളും കാഴ്ചപ്പാടും ഈ നാടകത്തിൽ പറയുന്നു. ബ്രിട്ടീഷ് സംവിധായകനായ ജോൺ മാർട്ടിൻ സംവിധാനം ചെയ്ത ഈ നാടകം തിയേറ്റർ ഫോർ ആഫ്രിക്കയാണ് നിർമ്മിച്ചത്. ജൊഹാനസ്ബർഗിലെ ഭൗമ ഉച്ചകോടിക്കിടെ കേപ് ടൗണിലും ജൊഹന്നാസ്ബർഗിലും പ്രകടനങ്ങൾ നടന്നു. ഒരു ആഫ്രിക്കൻ നാടോടി കഥയെ അടിസ്ഥാനമാക്കിയുള്ള 2002 വാട്ടർ പ്ലേ ആണ് മറ്റൊരു നാടകം. നിക്കോളാസ് എലൻബോഗ് ആണ് ഈ കഥ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജീവദാതാവായ ജലത്തിന്റെ പ്രാധാന്യമാണ് ഈ നാടകം വിവരിക്കുന്നത്. 2008 മതിലുകളാണ് മറ്റൊരു നാടകം. 2010 സ്പൈനൽ കോഡായിരുന്നു മറ്റൊരു നാടകം. ദീപൻ ശിവരാമനാണ് ഈ നാടകം സംവിധാനം ചെയ്തത്. 2010 തയ്യാറാക്കിയ ഈ നാടകം ഓക്സിജൻ തിയേറ്ററാണ് നിർമ്മിച്ചത്. 2016 ചന്ദ്രദാസൻ സംവിധാനം ചെയ്ത കാളി മറ്റൊരു വിജയനാടകമായിരുന്നു. എറണാകുളം ലോകധർമ്മിയാണ് ഈ നാടകം നിർമ്മിച്ചത്. കാളി എന്ന നാടകത്തെക്കുറിച്ച് ഇടവേളയ്ക്ക് ശേഷം പറയാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെയെത്താം തിരശ്ശീലയിലേക്ക്. സജിതാ മഠത്തിലിൻ്റെ വിശേഷങ്ങളാണ് തിരശ്ശീലയിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാളി എന്ന നാടകത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ദാരികാവധത്തെ അടിസ്ഥാനമാക്കി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെയാണ് കാളി എന്ന നാടകം ചർച്ച ചെയ്യുന്നത്. 21-ാം നൂറ്റാണ്ടിലെ കാളിയെയും ദാരികനെയും അരങ്ങിലെത്തിക്കുകയാണ് സജിതാ മഠത്തിലിൻ്റെ കാളി നാടകം. വലിയന്നൂർ കാവിൻ്റെ മുറ്റത്ത് 51 വർഷങ്ങൾക്ക് ശേഷം കാളി നാടകം അരങ്ങേറുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നാടകത്തിൻ്റെ പ്രമേയം. പൊതുസമൂഹത്തിൻ്റെയും നിയമജ്ഞയുടെയും മാധ്യമങ്ങളുടെയും വീക്ഷണകോണിലൂടെയാണ് നാടകം പുരോഗമിക്കുന്നത്. ലോകധർമ്മി അവതരിപ്പിച്ച് ചെന്നൈ ഫിലിം ഫാക്ടറി നിർമ്മിക്കുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് ചന്ദ്രദാസനാണ്. പാരീസ് ചന്ദ്രനാണ് നാടകത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്.
2: രാമകുറുപ്പിനെ എങ്ങനെയാണ് പരിചയം? കലിവാദിച്ചിരിക്കുന്ന ദേവിയാ, ഓർത്ത എല്ലാവർക്കും നല്ലതാ.
3: നിങ്ങളെല്ലാം തൽക്കാലം മാറി വെക്കും. അറിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്?
4: ദാരികൻ, ഭാനുമതിയുടെ പുത്രൻ ദാരികൻ, അസുരലോകം മുഴുവൻ ഭരിച്ചവൻ, 12,000 ആനകളുടെ ബലമുള്ളവൻ. അറിയാം, കാളിക്കറിയാം.
2: അമ്മേ, ദാരിക വേഷം കെട്ടിയ രാമക്കുറുപ്പിനെ നമുക്ക് എങ്ങനെ അറിയാം? അതാണ് സാർ ചോദിക്കുന്നത്. അപ്പോ ദാരികനെ അറിയാം, ദാരിക വേഷം കെട്ടിയ രാമക്കുറുപ്പിനെ അറിയില്ല. വലിയന്നൂരിലെ ചെറുവേപ്പടി റെയിൽവേ ട്രാക്കിന് സമീപത്തെ പുറമ്പോക്കിൽ താമസിക്കുന്ന വല്ലിയുടെയും കടാരന്റെയും മൂത്തം ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രാമക്കുറുപ്പിന്റെ പേര് പറഞ്ഞു കേൾക്കുകയും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
4: നീലി,
2: യെസ്,
4: നെറികെട്ടവളെന്ന് വിധിച്ചവൾ തലവെട്ടി വിധി നടപ്പിലാക്കിയില്ലേ?
2: അവളെ അറിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവളുടെ മരണത്തെ തുടർന്നുണ്ടായ സമരത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടായിരുന്നില്ല? ആ നീലിയുമായി നിങ്ങൾക്കുള്ള ബന്ധം?
4: സമ്പ്രാന്റെ ആശയ്ക്ക് അവൾ നിന്നില്ല, വെട്ടിത്തുണ്ടമാക്കാൻ ആജ്ഞ പോയി. ചൂരുമായി നിന്നവളെറി ചെവി പൊട്ടന്മാർ ചുറ്റും െട്ടവളെന്ന് വിധിച്ചു വാളുയർന്നു പൊന്തി. അതിനിടയിൽ അവൾ തമ്പ്രാനെ ഒന്ന് നോക്കി ഭസ്മമാക്കുന്ന നോട്ടം പിൻവലിക്കും മുമ്പ് വാളുയർന്നു പൊന്തി. പ്രകൃതി ആകെ മാറി, നീലിയുടെ ശരീരം മുകളിലേക്ക് ഉയർന്നു. പിന്നെ അമ്മമാർ പെറ്റത് ചാപ്പിള്ളകളെ മാത്രം. നീലിയുടെ കലിയടക്കാൻ തറയായി നീലി ഭഗവതിയായി. നീലി ഇന്ന് നാട് കാക്കുന്ന മോദി.
1: ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള ഏകാംഗ നാടകമാണ് മത്സ്യഗന്ധി. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടലിലെ അവരുടെ പ്രശ്നങ്ങളും മത്സ്യവിപണിയിലെ വെല്ലുവിളികളും ഭീഷണികളും ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന മോട്ടോർ ബോട്ടുകളും ട്രോളർ വലകളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമൊക്കെ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു. തെരുവിലും വീട്ടിനകത്തും പെണ്ണുടലുകൾ നിർദ്ദയം പിച്ചു ചീന്തപ്പെടുന്ന കാലഘട്ടത്തിൽ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരവതാരം ജന്മമെടുക്കും. അവളുടെ ഉള്ളിൽ തന്നെ കാളി എന്നാണ് ആ അവതാരത്തിന്റെ പേര്. സാധാരണ സ്ത്രീയിൽ നിന്ന് ആ കാളിയിലേക്കുള്ള പരിണാമയാത്രയാണ് സജിതാ മഠത്തിലിന്റെ കാളി നാടകം. കളിയരങ്ങിൽ അവർ കാളിയാകുന്നു. ദാരിക നിഗ്രഹമാണ് കാളിയുടെ അവതാരോദ്ദേശ്യം. ഭദ്രകാളിയുടെ ഐതിഹ്യവും സമകാലീന സംഭവങ്ങളും സമന്വയിപ്പിച്ച് അരങ്ങിലെത്തിച്ച ഈ നാടകത്തിൽ ദാരികനും കാളിയും രണ്ട് പ്രതീകങ്ങളാണ്, നന്മയുടെയും തിന്മയുടെയും.
5: ദുർഗാദേവിയുടെ സാന്നിധ്യമാണ് ശക്തി നൽകിയത്. കലി കൂടിയിരിക്കുന്ന സമയമാണ്, ഇരുത്താതെ നിവർത്തിയില്ല.
4: ശക്തി ആർജിച്ചു, പൂർവാധികം ശക്തിയോടെ തിന്മയെ ഞാൻ കൊയ്തെറിഞ്ഞു.
5: ദുർഗാദേവിയുടെ സാന്നിധ്യം നിഷ്ക്രിയമല്ല, സജീവമാണ്. സജീവമാണ് ഭൂതഗണങ്ങളും താമസി മായാവതി എന്നീ വരങ്ങൾ അമ്മയുടെ കൈകളിൽ എത്തിയത് അത്ഭുതം, അത്ഭുതം തന്നെ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
4: മനോധരിയിൽ നിന്ന് താമസിയെയും മായാവതിയെയും ഞങ്ങൾ കൂടെ കൂട്ടി.
5: ദുരന്തം, ദുരന്തം, മഹാദുരന്തം.
1: സജിതാ മഠത്തിലിന്റെ മത്സ്യഗന്ധി എന്ന ഒറ്റയാൾ നാടകത്തെക്കുറിച്ച് ഇനി വിശദമായി പറയാം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ദുരവസ്ഥയാണ് മത്സ്യഗന്ധി. മീൻപിടുത്തം വലിയൊരു കച്ചവടമാണ്. പല ദരിദ്രരും അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നു. ചുഴലിക്കാറ്റ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അവരെ ചിലപ്പോൾ റോഡുകളിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നതിനാൽ അവരുടെ ജീവിതം പിരിമുറുക്കത്തിനും ഭയത്തിനും വിധേയമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും അവരുടെ പരമ്പരാഗത മത്സ്യബന്ധന രീതികളും ആധുനിക മാറ്റങ്ങൾ കാരണം അവർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരച്ചു കാട്ടുന്നു. കഥ ഒരു നാടകീയമായ മോണോലോഗാണ്. ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീവേദിയിൽ അഭിനയിക്കുകയും തന്റെ ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്നു. അവരുടെ പ്രശ്നങ്ങളെ മത്സ്യത്തിന്റെ ഗന്ധവുമായി താരതമ്യം ചെയ്യുന്നു. രംഗം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു. കടൽ തീരം, തുറമുഖം, ബോട്ടുകൾ, മാർക്കറ്റ്, കപ്പലുകൾ എന്നിവയെല്ലാം രംഗങ്ങളിലേക്ക് വരുന്നു.
6: ഇപ്പം കേക്കണ് കടലിനും കടപ്പുറത്തിനും ഇടയിൽ വലിയൊരു മതിൽ വരുമെന്ന്. അപ്പോൾ വഞ്ചി എങ്ങനെ ഇറക്കും? കടലില്ലാതെ വഞ്ചി ഇറക്കാൻ ഒക്കുമോ? നക്ഷത്രങ്ങളെ നോക്കി യാത്ര ചെയ്യണ്ടേ? കടലിന്റെ താളമറിയണ്ടേ?
1: മത്സ്യബന്ധനത്തിലെ പുരോഗതി വാണിജ്യ ബോട്ടുകളുടെയും കപ്പലുകളുടെയും ഉദയത്തിന് വഴിയൊരുക്കുന്നു. പരമ്പരാഗത മത്സ്യബന്ധന രീതി ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് മാറ്റങ്ങൾ ദഹിക്കാനാവില്ല. അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നഗരവൽക്കരണം കോളനികൾ സ്ഥാപിക്കുന്നതിനും വീട് നിർമ്മാണത്തിനും കാരണമായി. പട്ടണങ്ങളിലും നഗരങ്ങളിലും വീടുകൾക്ക് ഇടം നൽകി കുളങ്ങളും തടാകങ്ങളും അപ്രത്യക്ഷമാവുന്നു. വെള്ളമില്ലാതായത് മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചു. മോട്ടോർ ബോട്ടുകളുടെ വരവോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവർ സമാധാനപരമായ ജീവിതം നയിച്ചു. ദരിദ്രരാണെങ്കിലും സന്തോഷവും സമാധാനവും ഉള്ളവരായിരുന്നു അവർ. തീരത്തുള്ളവർക്ക് ഹാർബറിലും വലിയ ഹോട്ടലുകളിലും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണവർ. സ്ത്രീകൾ കരയിൽ നിൽക്കുകയും അമ്മയോടൊപ്പമുള്ള ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്നു. അവരുടെ ഇപ്പോഴത്തെ ജീവിതവും മുൻകാല ജീവിതവും തമ്മിൽ അവൾ താരതമ്യം ചെയ്യുന്നു. ഇവരുടെ വരുമാന സ്രോതസ് അനിശ്ചിതത്വത്തിലാണ്. ചിലപ്പോൾ വിറ്റഴിക്കാത്ത മത്സ്യത്തിന്റെ ദുർഗന്ധം സഹിക്കാൻ നിർബന്ധിതരാകും. ആ സ്ഥലത്ത് താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അവൾ വിശദീകരിക്കുന്നു. ട്രോളർ ബോട്ടുകളുടെയും വിദേശ കപ്പലുകളുടെയും വരവാണ് ഇവരെ ബാധിക്കുന്നത്. കടലാക്രമണത്തിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവങ്ങൾ നിരവധിയാണ്. മത്സ്യത്തൊഴിലാളിയുടെ ദത്തുപുത്രിയായ സത്യവതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മത്സ്യഗന്ധി എന്ന നാടകം.
6: കടലിലെ മീൻ തീർന്നാലും കടല് പോയാലും ഈ മീൻ നാറ്റം മാറുമോ?
1: സജിതാ മഠത്തിൽ 2014 വരെ സംഗീത നാടക അക്കാദമി ന്യൂഡൽഹി ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ ഓഫീസർ, ഡോക്യുമെന്ററി പ്രൊഡ്യൂസർ, മറ്റ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് എന്നീ നിലകളിലൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനം. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മാനേജ്മെന്റിലെ ഫാക്കൽറ്റി കം തിയേറ്റർ വിദഗ്ധ കൂടിയാണവർ. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ അക്കാദമിക് സെമിനാറുകളിൽ കേരള സംസ്കാരത്തെക്കുറിച്ചുള്ള സെമിനാറുകളിൽ അവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് നാടകകലയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങളായി സജിത കേരള നാടകവേദിയിൽ സജീവമായി എഴുതുന്നു. 2010 മലയാള നാടകവേദിയിലെ സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യ പുസ്തകത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ ആന്തോളജി ഓഫ് സ്ക്രീൻ പ്ലേസിലെ മത്സ്യഗന്ധി സ്ക്രീൻ പ്ലേ, അതിനും അംഗീകാരങ്ങൾ ലഭിച്ചു. നാടകത്തിന്റെ ലോകത്ത് സംഭാവനകൾ നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒട്ടനേകം കലാപ്രവർത്തകരുണ്ട്. അവർ എന്നും നമുക്ക് അഭിമാനമാണ്. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജീവിതം ഒരു ഓട്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടയ്ക്കുന്നത് വരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ ഒരിക്കലെങ്കിലും കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സുഖമാണോ എന്ന്? അതിനുള്ള ഒരോർമ്മപ്പെടുത്തലാണ് ജൂലൈ 24. ഇന്ന് സെൽഫ് കെയർ ഡേ ആണ്. 24/7, അതായത് ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമ്മളെ തന്നെ കരുതേണ്ടതിന്റെ മനോഹരമായ സന്ദേശമാണ് ഈ ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. സെൽഫ് കെയർ എന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, അത് സ്വയം സ്നേഹിക്കാനുള്ള ഒരു ധൈര്യമാണ്. ഒരു ചിരി മനസ്സ് തുറന്ന് ചിരിക്കാം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാം, പ്രകൃതിയോട് കുറച്ചു നേരമൊക്കെ കിന്നാരമൊക്കെ പറഞ്ഞിരിക്കാം, ഒരു കപ്പ് ചായ പതുക്കെ ആസ്വദിച്ച് കുടിക്കാം, ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ താളുകൾ മനോഹരമായി വായിക്കാം, മനസ്സിലാക്കാം. ക്ഷീണിച്ച മനസ്സിന് അല്പമൊക്കെ വിശ്രമം കൊടുക്കാം. കാരണം നിങ്ങൾ തളർന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും തളരും. നിങ്ങൾ സന്തോഷത്തിലായാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവും കുറച്ചുകൂടി മനോഹരമാകുന്നത് പോലെ തോന്നും. അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം ഉള്ളിലെ വിളക്ക് അണയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നൊരു ചെറിയ പ്രതിജ്ഞ നമുക്കെടുത്താലോ? ഞാൻ എന്നെ സ്നേഹിക്കും, എന്റെ മനസ്സിനെ ഞാൻ കേൾക്കും, എന്റെ ആരോഗ്യത്തെ ഞാൻ കരുതും, എന്റെ സന്തോഷത്തിന് ഞാൻ തന്നെ ഉത്തരവാദിയാകും. കാരണം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് മറ്റാരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതല്ല, നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്തുക എന്നതാണ്. ഇത് സെൽഫ് കെയർ ഡേ മാത്രമല്ല, നമ്മളെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസം തന്നെയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി സെൽഫ് കെയർ ഡേ. സൈനിങ് ഓഫ്, ദിസ് ഇസ് ആർ ജി ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ ബി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക്

ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായി മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം, കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം, അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിനുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പം ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പം കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-20 വയസ്സോ ആകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ

ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പലതരം പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോഴും നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിഭജിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്നൊരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടും വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡീഅഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡീഅഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്.

ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂർ നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈ സ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡിഅഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾ കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പോൾ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിലകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിലിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡിഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണ് ഇന്ന് ലോകത്തുള്ളത്. വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈക്ഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യ, മയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വയ്ക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എൻ്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാർ യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ

0: ഭിന്നതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്ക് ഒരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ജീവിതം ഒരു ഓട്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടയ്ക്കുന്നത് വരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ ഒരിക്കലെങ്കിലും കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സുഖമാണോ എന്ന്? അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ജൂലൈ 24. ഇന്ന് സെൽഫ് കെയർ ഡേ ആണ്. 24/7, അതായത് ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമ്മളെ തന്നെ കരുതേണ്ടതിന്റെ മനോഹരമായ സന്ദേശമാണ് ഈ ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. സെൽഫ് കെയർ എന്നത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, അത് സ്വയം സ്നേഹിക്കാനുള്ള ഒരു ധൈര്യമാണ്. ഒരു ചിരി മനസ്സ് തുറന്ന് ചിരിക്കാം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാം, പ്രകൃതിയോട് കുറച്ചു നേരമൊക്കെ കിന്നാരമൊക്കെ പറഞ്ഞിരിക്കാം, ഒരു കപ്പ് ചായ പതുക്കെ ആസ്വദിച്ച് കുടിക്കാം, ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ താളുകൾ മനോഹരമായി വായിക്കാം, മനസ്സിലാക്കാം, ക്ഷീണിച്ച മനസ്സിന് അല്പമൊക്കെ വിശ്രമം കൊടുക്കാം. കാരണം നിങ്ങൾ തളർന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും തളരും. നിങ്ങൾ സന്തോഷത്തിലായാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവും കുറച്ചുകൂടി മനോഹരമാകുന്നത് പോലെ തോന്നും. അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം ഉള്ളിലെ വിളക്ക് അണയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നൊരു ചെറിയ പ്രതിജ്ഞ നമുക്കെടുത്താലോ? ഞാൻ എന്നെ സ്നേഹിക്കും, എന്റെ മനസ്സിനെ ഞാൻ കേൾക്കും, എന്റെ ആരോഗ്യത്തെ ഞാൻ കരുതും, എന്റെ സന്തോഷത്തിന് ഞാൻ തന്നെ ഉത്തരവാദിയാകും. കാരണം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് മറ്റാരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതല്ല, നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്തുക എന്നതാണ്. ഇത് സെൽഫ് കെയർ ഡേ മാത്രമല്ല, നമ്മളെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസം തന്നെയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി സെൽഫ് കെയർ ഡേ. സൈനിങ് ഔട്ട്, ദിസ് ഇസ് ആർ ജി ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: പറഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212212 അല്ലെങ്കിൽ 9400023273.
2: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സ്

0: മാത്രമാണോ ഉള്ളത്?
1: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ബിടെക് കോഴ്സുകളും ലഭ്യമാണ്.
0: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
1: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
0: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447600 3 9400 7809 00 9447560 336.
0: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: Easy Listening 101.9 New York.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു

0: ത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Radio Santhanam 90.4 FM il ippol kelkam kinjana vartamanam tayaraaki avadarippikkunnathu Dr. Riji G. Nair, sankethika sahayam Shyamdas.
3: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എസ് ജാനകി ഓർമ്മയാകുമ്പോൾ ഓരോ സംഗീതാസ്വാദകൻ്റെയും മനസ്സിൽ സ്വന്തം വീട്ടിലൊരാൾ വിട പറയുന്ന വേദനയാണ്. നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന സംഗീത ജീവിതം അപൂർവമാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജനനമെങ്കിലും ജാനകിയമ്മ നമുക്ക് അന്യനാട്ടുകാരിയല്ല, സ്വന്തം ദേശക്കാരിയാണ്. അല്ലെങ്കിൽ സംഗീതത്തിന് അത്തരം വേർതിരിവുകളില്ല എന്നതിൻ്റെ സാക്ഷ്യ ജീവിതമാണ്. നാദസ്വര വിദ്വാനായിരുന്ന പൈതി സ്വാമിയുടെ കീഴിൽ സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ ഈ ഗായികയ്ക്ക് ശാസ്ത്രീയമായ സംഗീത പഠനം അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഗീതം ആശ്വാസത്തിൽ ഇഴുകിച്ചേർന്ന ജീവധാരയായിരുന്നു. അതുകൊണ്ട് തന്നെ പാടിയ ഭാഷകളിലെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും കൊണ്ട് ജാനകീസ്വരം എക്കാലത്തെയും പ്രിയപ്പെട്ട ശബ്ദമായി. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയതോടെയാണ് ഈ സംഗീത ജീവിതം ശ്രദ്ധേയയാകുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോയിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിൻ്റെ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതി റാവുവിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടി സിനിമാ സംഗീത രംഗത്ത് ആദ്യ ചുവടുവെച്ചു. പടം പക്ഷേ പുറത്തു വന്നില്ല, പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി. ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, സംസ്കൃതം, കൊങ്കിണി, തുളു, ബടക, ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലും ആ സ്വരമാധുരി പടർന്നു. അനേകായിരം ഗാനങ്ങൾ ആലപിച്ചു. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള പടത്തിൽ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ദുഃഖഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാള സിനിമാ ഗാനരംഗത്തെ ജാനകിയുടെ തുടക്കം. വിവിധ ഭാഷകളിലായി 48,000-ത്തിലധികം ഗാനങ്ങളാണ് ജാനകിയമ്മ ആലപിച്ചിട്ടുള്ളത്. മലയാളത്തിൽ തന്നെ 2,000-ത്തിലധികം പാട്ടുകൾ പാടി. കിഞ്ചന വർത്തമാനത്തിൽ 3 പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര പ്രയാസമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് 1981 എസ് ജാനകിയമ്മയ്ക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഓപ്പോൾ എന്ന ചിത്രത്തിലെ ഗാനം ഇപ്പോൾ കേൾക്കാം. ഓപ്പോൾ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ MT വാസുദേവൻ നായരായിരുന്നു രചിച്ചത്. സംവിധാനം നിർവഹിച്ചത് KS സേതുമാധവനും ബാലൻ കെ നായർ, മേനക, ശങ്കരാടി, മാസ്റ്റർ അരവിന്ദ് എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് P ഭാസ്കരൻ, സംഗീതം MB ശ്രീനിവാസൻ, ഏറ്റുമാനൂരമ്പലത്തിൽ എഴുന്നള്ളത്ത്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കാതോരം ചേർന്ന് 6 ദശാബ്ദത്തിലേറെയായി സ്നേഹാർദ്രമായി പാടിക്കൊണ്ടിരുന്ന ഏറെ പ്രിയങ്കരമായൊരു ഗാനമാണ് തീർന്നുപോയത്. മലയാളം ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത ഒരാളുടെ വേർപാട്. നമ്മുടെ സന്തോഷത്തിലും വിഷാദത്തിലും ഏകാന്തതയിലും ഭക്തിയിലും സ്വപ്നത്തിലും പ്രണയത്തിലുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന എസ് ജാനകി എന്ന അഴകുള്ള ഗാനം തീർന്നതിനോളം സങ്കട വാർത്ത സമീപകാലത്തൊന്നും സംഗീത പ്രേമികൾ കേട്ടിട്ടില്ല. ഇനി പൊതുവേദിയിൽ പാടില്ല എന്ന് 9 വർഷം മുമ്പ് പ്രഖ്യാപിച്ച മൈസൂരുവിലെ മാനസ ഗംഗോത്രിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത കനിയനഹുണ്ടിയിൽ വിസ്തൃതമായ തൻ്റെ ഗാന സാമ്രാജ്യം ബാക്കിയാക്കി ആ മഹാഗായിക ചിതാഗ്നിയിലേക്ക് യാത്രയായപ്പോൾ പ്രണാമമേകി ആരാധകരുടെ ഹൃദയവിലാപവും ഉണ്ടായിരുന്നു. മൗനത്തിന് പോലും പാടാനാവുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ ജാനകി പാട്ടുകൊണ്ട് അനശ്വരത നേടിയാണ് മരണത്തെ തോൽപ്പിച്ചത്. ഇനി കാലത്തിൻ്റെ കാതിൽ എന്നും ആ സ്വരം ഭദ്രം. 20 ഭാഷകളിൽ എത്രയെത്ര പാട്ടുകൾ! ഓരോ ദക്ഷിണേന്ത്യൻ ഭാഷയും അവരെ സ്വന്തമാക്കി മലയാളത്തെ പോലെ തന്നെ. ജാനകി മലയാളിക്ക് സമ്മാനിച്ച പാട്ടുകൾ കൊണ്ട് കൂടിയാണല്ലോ നമ്മുടെ ജീവിതം ഇത്രമേൽ സുന്ദരമായത്. നമ്മെ ഉണർത്താനും ഉറക്കാനും സങ്കടപ്പെടുത്താനും സാന്ത്വനിപ്പിക്കാനും ഒപ്പമുണ്ടാകാനും ശൂന്യമാക്കാനുമൊക്കെ സാധിക്കുന്ന പാട്ടിൻ്റെ ഇന്ദ്രജാലം അറിയാമായിരുന്നു ജാനകി അമ്മയ്ക്ക്. മനസ്സിൻ്റെ ഏത് ഋതുഭാവത്തിനും ചേരുന്ന ആ പാട്ടുകൾ മലയാളത്തിനായുള്ള ആ ഗായികയുടെ സ്വരാർച്ചനയായിരുന്നു. പല ഭാവങ്ങളിൽ പല നായികമാർക്ക് വേണ്ടി പാടിയ ഗാനങ്ങളായിട്ടും അതെല്ലാം ഒരേ കണ്ഠം കൊണ്ട് ഭാഷയ്ക്കേകിയ പ്രിയ സമ്മാനങ്ങളായിരുന്നു. ശിംഗാരവയലിനെ ദേവ, സിന്ദൂരപ്പൂവേ, ഇഞ്ചിയിടുപ്പഴുക, മലരെ മൗനമാ തുടങ്ങിയ എത്രയോ ഗാനങ്ങൾ തമിഴിലായിട്ടും അത് നമ്മുടെ കൂടി ആയിത്തീർന്നതിലും അത്ഭുതമില്ല. ജാനകി മലയാളിയാണെന്ന് നാം വിശ്വസിച്ചു പോകാൻ എത്രയെത്ര കാരണങ്ങൾ! പകരം വെക്കാനാവാത്ത മലയാളിത്തമാണ് എസ് ജാനകി സമ്മാനിച്ചത്. എത്രയെത്ര സുന്ദര ഗാനങ്ങൾ! ചിരികൊണ്ടും കരച്ചിൽ കൊണ്ടും പാട്ടിനിടയിൽ വന്നു ചേർന്ന മൗനം കൊണ്ട് പോലും എസ് ജാനകി എത്രയോ പാട്ടുകളെ സ്വരസുന്ദരമാക്കി. അഞ്ജനക്കണ്ണെഴുതി, ഒരു കൊച്ചു സ്വപ്നത്തിൽ, ഗോപുരമുകളിൽ, തളിരിട്ട ഗിനാക്കൾ, ഈ പാട്ടുകൾക്കൊപ്പം ഇതൾ വിടർത്തി നിൽക്കുന്നുണ്ടല്ലോ ഒരിക്കൽ സ്വരം കൊണ്ട് അവർ എന്നേക്കുമായി വിരിയിച്ച സ്വപ്നം കാണുന്ന ആ സൂര്യകാന്തിയും. ജാനകി അമ്മയ്ക്ക് 14 ഗാനങ്ങൾക്കായി 11 കേരള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി ലഭിച്ച അവാർഡ് 1970 പുറത്തിറങ്ങിയ സ്ത്രീ എന്ന ചിത്രത്തിലെ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി ആ ഗാനത്തിനാണ്. പി ഭാസ്കരനാണ്

0: Music with Radio Sandvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് ജാനകി പറഞ്ഞ മറുപടി അഭിമാനത്തോടെ എല്ലാ കാലത്തും നമുക്ക് ഓർമ്മിക്കാനുള്ളത്. എന്തിന്? ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ, അതുകൊണ്ടാണ് നമ്മുടെ മിഴിയോരം ഇപ്പോഴും നനഞ്ഞൊഴുകുന്നത്, തേനും വയമ്പും നാവിൽ തൂകുന്ന വാനമ്പാടിയെ നാം കാത്തിരിക്കുന്നത്, വാസന്ത പഞ്ചമി നാളിൽ വരുമെന്ന് കിനാവു കാണുന്നതും. പാട്ടുള്ള കാലത്തോളം, അത് കേൾക്കാൻ കാതുകളുള്ള കാലത്തോളം എസ് ജാനകി നമുക്കുണ്ടാകും എന്ന് തീർച്ച. ലളിത ജീവിതം നയിച്ച എസ് ജാനകി പെരുമാറ്റത്തിലും എളിമ പുലർത്തി. കൂടെ ജോലി ചെയ്ത സംഗീത സംവിധായകർക്കൊക്കെ ആ ഗായിക അത്ഭുതമായപ്പോൾ പുതിയ തലമുറയ്ക്ക് പാഠപുസ്തകമായി, പലർക്കും ഗുരുതുല്യയായി. ശബ്ദം കൊണ്ട് മലയാളി തിരിച്ചറിയുന്ന അപൂർവം പേരിൽ ഒരാളായി മാറി. ആ ശബ്ദത്തിന്റെ ചെറുപ്പം കൊണ്ട് വരും തലമുറയും എസ് ജാനകിയെ അവരിലൊരാളായി കാണും. നേടിയെടുത്ത പുരസ്കാരങ്ങൾക്കെല്ലാം അപ്പുറമാണ് ഗാനാസ്വാദകരുടെ മനസ്സിൽ ഈ ഗായികയ്ക്കുള്ള സ്ഥാനം. എസ് ജാനകിയുടെ ഒരു പാട്ട് മൂളാത്ത ഒരു ദിവസം മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. കിളിനാദത്തിന്റെ മാസ്മരിക വശ്യതയാണ് ജാനകി എന്ന ഗായികയെ മെലഡികളുടെ രാജകുമാരിയാക്കി മാറ്റിയത്. എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണവ. മലയാളികളുടെ ഹൃദയ മുരളികയിൽ ഒരു സുന്ദര രാഗമായി വിരുന്നു വന്ന സ്വരഭംഗിയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ ആ പാട്ടും ആ സ്വരവും നാദശലഭങ്ങളായി ഇവിടെ തുടിച്ചുകൊണ്ടിരിക്കും. സംഗീതം ഉള്ളിടത്തോളം കാലം ആ സ്മരണകളും. ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനവും എസ് ജാനകിയുടെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കട്ടെ. ജാനകി.

അമ്മയ്ക്ക് ലഭിച്ച 11 സംസ്ഥാന അവാർഡുകളിൽ അവസാനത്തേതായിരുന്നു 1984 പുറത്തിറങ്ങിയ കാണാമറയത്ത് എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻകുരുന്നേ എന്ന ഗാനത്തിന്. ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് പത്മരാജനാണ്, സംവിധാനം ചെയ്തത് ഐ വി ശശിയാണ്. മമ്മൂട്ടിയും ശോഭനയും റഹ്മാനും ലാലു അലക്സും സീമയുമാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നാം കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് ബിച്ചു തിരുമല, സംഗീത സംവിധാനം ശ്യാം. നമുക്ക് കേൾക്കാം കസ്തൂരി മാൻകുരുന്നേ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 8848558785 8845588875 എന്ന നമ്പറിൽ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ റിജി ജി.

0: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

வித்துனம் 90.4 FM. Stay tuned. ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

എന്റെ പാട്ടു കേട്ടു മണിത്തൊട്ടിൽ ചൂടറിയും, ആട്ടവിളക്കണഞ്ഞൊരി കളിയരങ്ങിൽ നിന്റെ ആത്മരാഗ സ്പന്ദനങ്ങൾ.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാ

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമവ ഗമവ ഗമപദനിതപ ഗമപദ

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഓണം ഖാദിമേള ജില്ലാതല ഉദ്ഘാടനവും ഖാദിഗ്രാമ സൗഭാഗ്യ കരുനാഗപ്പള്ളിയുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച വൈകിട്ട് 4 കരുനാഗപ്പള്ളി നഗരസഭാ സമുച്ചയാങ്കണത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിക്കും. സി ആർ മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. നഗരസഭാധ്യക്ഷൻ പി സോമരാജൻ ആദ്യ വിൽപ്പനയും ഉപാധ്യക്ഷ ബീന ജോൺസൺ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനവും നിർവഹിക്കും. ഓർഫനേജസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ കുടുംബസംഗമവും പ്രതിഭാ പുരസ്കാര വിതരണവും ശനിയാഴ്ച സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 9 കുടുംബസംഗമം മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവിയും ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ഹരികുമാരൻ നായരും പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണം ചെയ്യും. ജില്ലയിലെ 6 താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 70 ക്ഷേമ സ്ഥാപനങ്ങളിലെ 6000-ലധികം കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും. പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനായുള്ള അഭിമുഖം 7 രാവിലെ 11 സ്കൂളിൽ നടക്കുമെന്ന് ജോയിന്റ് മാനേജർ അറിയിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലെ പ്രവേശനത്തിന് 9 AM കിക്മ ക്യാമ്പസിൽ അഭിമുഖം നടത്തും. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറീസ് സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റ് സംവരണമുണ്ട്. SC ST OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കും. യോഗ്യത 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദം. വിശദ വിവരങ്ങൾക്ക് www.kikma.ec.in എന്ന വെബ്സൈറ്റിലോ 9496366741 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഖാദികൻ കല്ലട VV കുട്ടിയുടെ സ്മരണയ്ക്കായി കലാമേഖലയിലുള്ളവർക്ക് പുരസ്കാരം പ്രഖ്യാപിച്ചു. July 26 കിഴക്കേ കല്ലട സിനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഉദ്ഘാടനം ഉല്ലാസ് കോവൂർ MLA നിർവഹിക്കും. കഥാപ്രസംഗ സെമിനാർ D സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്യും. KPCC വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യ സമര ചരിത്ര ക്വിസ് സംഘടിപ്പിക്കും. ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് സീസൺ 9 നിയോജകതല മത്സരങ്ങൾ August 1 രാവിലെ 10 ജില്ലയിലെ 11 നിയോജക മണ്ഡല കേന്ദ്രങ്ങളിൽ നടക്കുമെന്ന് ജില്ലാ ചെയർമാൻ GR കൃഷ്ണകുമാറും ജില്ലാ ജനറൽ സെക്രട്ടറി B രാമാനുജൻ പിള്ളയും അറിയിച്ചു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വീതം 55 August 8 ജില്ലാ കോൺഗ്രസ് ഭവൻ കൺവെൻഷൻ ഹാളിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9447717668 എന്ന നമ്പറിലോ 9526930606 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് മുഖേന 2026 ജനുവരിക്ക് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രം മുഖേന ബയോമെട്രിക് രീതിയിൽ September 30 വരെ മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റൌട്ട് സഹിതം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മാത്രമേ നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: Music with Radio Sandhvanam 90.4 FM.
3: ഓണക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1.5 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ.

0: क्वांतम अव्ययम वाक्यानि पश्यामः। क्वांतम अव्ययम प्रयोगम तिलुल्ला चल वरिगले नमक नोकाम। पुरुषः खादित्वा हस्तं प्रक्षालयति। पुरुषन् कळिच्चिट्ट कई कळुवुन्नु। पुरुषः खादित्वा हस्तं प्रक्षालयति। पुरुषन् कळिच्चिट्ट कई कळुवुन्नु। पुरुषन् कळिच्चिट्ट कई कळुवुन्नु। पुरुषः खादित्वा हस्तं प्रक्षालयति। सः क्रीडित्वा पाठं पठति। അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു। സഹ ക്രീഡിത്വാ പാഠം പഠതി। അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു। അവൻ കളിച്ചിട്ട് പാഠത്തെ പഠിക്കുന്നു। സഹ ക്രീഡിത്വാ പാഠം പഠതി। അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി। ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ ചായയെ കുടിക്കുന്നു, ചായം। അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി। ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു। ഞാൻ പല്ലു തേച്ചിട്ട് ചായ കുടിക്കുന്നു। അഹം ദന്തധാവനം കൃത്വാ ചായം പിബാമി। മഹിള ഗീതം ശ്രുത്വാ അനുഗായതി। മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു। മഹിള ഗീതം ശ്രുത്വാ അനുഗായതി। മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു। മഹിള ഗാനം കേട്ടിട്ട് ഏറ്റുപാടുന്നു। മഹിള ഗീതം ശ്രുത്വാ അനുഗായതി। രാമഹ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ। രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി। രാമഹ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ। രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി। രാമൻ രാജ്യത്തെ ത്യജിച്ചിട്ട് വനത്തിലേക്ക് പോയി। രാമഹ രാജ്യം ത്യക്ത്വാ വനം ഗതവാൻ। ശങ്കരാചാര്യഹ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ। ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു। ശങ്കരാചാര്യഹ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ। ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു। ശങ്കരാചാര്യർ ദേവിയെ കണ്ടിട്ട് ശ്ലോകത്തെ രചിച്ചു। ശങ്കരാചാര്യഹ ദേവീം ദൃഷ്ട്വാ ശ്ലോകം രചിതവാൻ। വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ। ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു। വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ। ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു। ഞങ്ങൾ ഭോജനമന്ത്രത്തെ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുന്നു। വയം ഭോജനമന്ത്രം ഉക്ത്വാ ഭോജനം കുർമഹ। ആഞ്ജനേയഹ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ। ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു। ആഞ്ജനേയഹ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ। ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു। ആഞ്ജനേയൻ ലങ്കയിൽ പോയിട്ട് സീതയെ കണ്ടു। ആഞ്ജനേയഹ ലങ്കാം ഗത്വാ സീതാം ദൃഷ്ടവാൻ। സന്യാസി തപഹ കൃത്വാ സത്യം അവഗച്ഛതി। സന്യാസി തപസ്സിനെ ചെയ്ത് സത്യത്തെ മനസ്സിലാക്കുന്നു। സന്യാസി തപഹ കൃത്വാ സത്യം അവഗച്ഛതി। സന്യാസി തപസ്സിനെ ചെയ്ത് സത്യത്തെ മനസ്സിലാക്കുന്നു। സന്യാസി തപഹ കൃത്വാ സത്യം അവഗച്ഛതി। അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി। ഉദ്യോഗസ്ഥൻ ശിബിരത്തിലേക്ക് വന്നിട്ട് ഭാഷണം ചെയ്യുന്നു। അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി। ഉദ്യോഗസ്ഥൻ ശിബിരത്തിലേക്ക് വന്നിട്ട് ഭാഷണം ചെയ്യുന്നു. അധികാരി ശിബിരം ആഗത്യ ഭാഷണം കരോതി. ശിശു പതിത്വാ രോദനം കരോതി. ശിശു വീണിട്ട് കരയുന്നു. ശിശു പതിത്വാ രോദനം കരോതി. ശിശു വീണിട്ട് കരയുന്നു. ശിശു പതിത്വാ രോദനം കരോതി. വയം മിലിത്വാ കാര്യം കുർമഹ. നമ്മൾ ഒരുമിച്ച് കാര്യത്തെ ചെയ്യാം. വയം മിലിത്വാ കാര്യം കുർമഹ. നമ്മൾ ഒരുമിച്ച് കാര്യത്തെ ചെയ്യാം. വയം മിലിത്വാ കാര്യം കുർമഹ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കുന്ന
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: പെണ്ണിന്റെയും ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും.

0: വേളാങ്കണ്ണി പള്ളിക്ക് സമീപം ഹോസ്പിറ്റൽ റോഡ് കൊല്ലം. കോണ്ടാക്ട് 2763204.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
5: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 24. അപ്പോളോ 11 യാത്രികരുമായി ഭൂമിയിൽ തിരിച്ചെത്തിയതും ബ്ലാക്ക് ജൂലൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീലങ്കൻ കലാപത്തിന് തുടക്കമായതും തിരുവനന്തപുരം ജില്ലയിൽ തോന്നേക്കലിൽ ആശാൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു ജൂലൈ 24. ജൂലൈ 24 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 24. 1969 ജൂലൈ 24 ചാന്ദ്രദൌത്യം വിജയകരമായി നിർവഹിച്ച അപ്പോളോ 11 യാത്രികരുമായി ഭൂമിയിൽ തിരിച്ചെത്തിയത്. ബ്ലാക്ക് ജൂലൈ എന്ന പേരിലറിയപ്പെടുന്ന ശ്രീലങ്കൻ കലാപത്തിന് തുടക്കമായത് 1983 ജൂലൈ 24. ശ്രീലങ്കയിലെ LTTE ശ്രീലങ്കൻ സൈന്യത്തിലെ 13 പട്ടാളക്കാരെ കൊലപ്പെടുത്തുകയും ഇതിനു പകരമായി ശ്രീലങ്കൻ തമിഴർക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറുകയും ഇതേ രാത്രി തലസ്ഥാന നഗരമായ കൊളംബോയിൽ തുടങ്ങിയ കലാപം പിന്നീട് രാജ്യമൊട്ടാകെ പടരുകയും 7 ദിവസത്തോളം നീണ്ടുനിന്ന കലാപത്തിൽ 3000 ആളുകൾ മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ തോന്നേക്കലിൽ ആശാൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് 1966 ജൂലൈ 24. ഇന്നേ ദിവസമായിരുന്നു കേരള കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി ഉയർത്തിയത്. നെൽവയൽ നീർത്തട സംരക്ഷണ ബിൽ നിയമസഭ പാസാക്കിയത് 2008 ജൂലൈ 24 ഇന്ത്യയിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് 1860 ജൂലൈ 24 ഇന്നേ ദിവസം ആദായ നികുതി ദിവസമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കായി 7 വിസ കോൾ സെന്ററുകൾ ആരംഭിക്കാൻ ഇറ്റലി തീരുമാനിച്ചത് 2004 ജൂലൈ 24. മദ്രാസിൽ നിന്നുള്ള എസ് വിജയലക്ഷ്മി ഗ്രാൻഡ് മാസ്റ്ററായി പ്രഖ്യാപിച്ചത് 2004 ജൂലൈ 24. ചെസ്സിൽ ഈ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് എസ് വിജയലക്ഷ്മി.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ஜோல்.
1: ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: തയ്യാറി ടൈമിംഗ് വകര പ്രധാനമന്ത്രി ജീ ഹി ഛാത്രോ ബിൽ ലാ രേ വിലംബ് നോക്കേ പ്രധാനമന്ത്രി ജീ രുക്കാവട്ട പൈതേ ഹട്ടകണ്ടേ അപനാ ഠീക് നോക്കാ വീ ആർ ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡന്റ്.
0: സിജെപി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച സിജെപിയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. 3 നിർദ്ദേശങ്ങളാണ് സിജെപി മുന്നോട്ടുവച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തും.

0: അദ്ദേഹം വ്യക്തമാക്കി. സി ജെ പി മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
2: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഐടി മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDCയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 ഫ്രീ സ്റ്റൈൽ പാരാ സ്വിമ്മിംഗിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി.

0: 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ട്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം പ്രക്ഷേപണത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇതേ ദിവസമാണ് 1927 രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മുംബൈയിൽ നിന്നാണ് ആരംഭം. ഈ കമ്പനി 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോയായി. സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ അഥവാ CNO അടുത്ത വർഷം നിലവിൽ വന്നു. അതേ വർഷം തന്നെ AIR കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ കീഴിലായി. 4 വർഷം കഴിഞ്ഞ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായി. തൊട്ടടുത്ത വർഷം CNO 2 വിഭജിച്ചു. ന്യൂസ് സർവീസ് ഡിവിഷൻ, എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ എന്നിങ്ങനെ. ഭാരതം പരമാധികാര റിപ്പബ്ലിക് ആയപ്പോൾ 1956 ആകാശവാണി എന്നായി ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററുടെ പേര്. ചലച്ചിത്ര ഗാനങ്ങൾ മുഖ്യ ഘടകമാക്കിക്കൊണ്ട് 1957 ജനപ്രിയമായ വിവിധ് ഭാരതി സർവീസ് ആരംഭിച്ചു. ആരംഭിച്ച അന്ന് മുതൽ ആകാശവാണി അതിന്റെ അടിസ്ഥാന പ്രമാണമായ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിവരവും
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned. Radio Santhanam 90.4 FM il ippol kelkam reading room. Aashayam avatharanam Preetha Sugathan, sangeethika sahayam Shyam Das.
3: Hello dear friends and welcome to another edition of Reading Room. I am your host Preetha Sugathan. I am glad that you have joined with me in the Reading Room. And before I present today's selection, I want to say something in general about literature. Every reader has a favorite literary form. Some lose themselves in novels. Some are fascinated by short stories. Others enjoy biographies, essays or plays. As for me, I have always had a special affection for poetry. There is something extraordinary about a poem. In just a few carefully chosen words, it can express emotions that pages of prose sometimes cannot. A good poem doesn't merely tell us something. It stays with us, echoing in our thoughts long after we have finished reading it. I know many of you share that love for poetry, and today's episode is especially for you. The poem I have chosen today is The Raven, written by the great American poet and writer Edgar Allan Poe. Poe occupies a unique place in English literature. He was a poet, a short story writer, and a literary critic, remembered especially for his tales of mystery and macabre. Many even regard him as one of the pioneers of modern detective story and master of gothic fiction and horror. But beyond all these titles, Poe possessed an extraordinary ability to explore the hidden corners of the human mind: loneliness, fear, memory, love, loss. These emotions appear again and again in his writing, not as abstract ideas, but as deeply felt human experiences. Published in 1845, The Raven brought Edgar Allan Poe worldwide recognition. Nearly 2 centuries have passed, yet readers continue to return to this remarkable poem. Why? Is it because of its unforgettable rhythm, its haunting atmosphere, or because it speaks so honestly about grief and human heart? Let us step quietly into that lonely room where a grieving man, a mysterious raven, and a single repeated word together create

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരു സഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിനു പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പിജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 ആയി വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ

0: റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടിവി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടിവി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്.
1: ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൺ 2.0 കീഴിൽ 2,00,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
3: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കണോമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് ആൻ ഇക്കണോമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
1: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 2-ാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച 2-ാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തര

0: കാലാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷം അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്കൊരു വഴികാട്ടി.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ജീവിതം ഒരു ഓട്ടമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി കണ്ണടയ്ക്കുന്നത് വരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സ്വപ്നങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ ഒരിക്കലെങ്കിലും കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് സുഖമാണോ എന്ന്? അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ജൂലൈ 24. ഇന്ന് സെൽഫ് കെയർ ഡേ ആണ്. 24/7, അതായത് ദിവസവും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമ്മളെ തന്നെ കരുതേണ്ടതിന്റെ മനോഹരമായ സന്ദേശമാണ് ഈ ദിനം നമുക്ക് സമ്മാനിക്കുന്നത്. സെൽഫ് കെയർ എന്ന

അത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, അത് സ്വയം സ്നേഹിക്കാനുള്ള ഒരു ധൈര്യമാണ്. ഒരു ചിരി മനസ്സ് തുറന്ന് ചിരിക്കാം, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആസ്വദിച്ച് കേൾക്കാം, പ്രകൃതിയോട് കുറച്ചു നേരമൊക്കെ കിന്നാരമൊക്കെ പറഞ്ഞിരിക്കാം, ഒരു കപ്പ് ചായ പതുക്കെ ആസ്വദിച്ച് കുടിക്കാം, ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ താളുകൾ മനോഹരമായി വായിക്കാം, മനസ്സിലാക്കാം, ക്ഷീണിച്ച മനസ്സിന് അല്പമൊക്കെ വിശ്രമം കൊടുക്കാം. കാരണം നിങ്ങൾ തളർന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങളും തളരും, നിങ്ങൾ സന്തോഷത്തിലായാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവും കുറച്ചുകൂടി മനോഹരമാകുന്നത് പോലെ തോന്നും. അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് സ്വന്തം ഉള്ളിലെ വിളക്ക് അണയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നൊരു ചെറിയ പ്രതിജ്ഞ നമുക്കെടുത്താലോ. ഞാൻ എന്നെ സ്നേഹിക്കും, എന്റെ മനസ്സിനെ ഞാൻ കേൾക്കും, എന്റെ ആരോഗ്യത്തെ ഞാൻ കരുതും, എന്റെ സന്തോഷത്തിന് ഞാൻ തന്നെ ഉത്തരവാദിയാകും. കാരണം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര എന്ന് പറയുന്നത് മറ്റാരെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതല്ല, നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്തുക എന്നതാണ്. ഇത് സെൽഫ് കെയർ ഡേ മാത്രമല്ല, നമ്മളെ നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസം തന്നെയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി സെൽഫ് കെയർ ഡേ. സൈനിങ് ഔട്ട്, ദിസ് ഇസ് ആർജി ആതിര. സ്റ്റേ ട്യൂൺഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ RJ ആതിര. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരം ആരാണെന്നല്ലേ, ആ താരത്തിനെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ആ താരം തന്നെ പറയട്ടെ പേരാരാണെന്ന്. ഒരു വലിയ കുട്ടി ഗസ്റ്റാണ് ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേരുന്നത്. അപ്പൊ പേരെന്താണ്?
3: വൈദുവിന്റെ
2: ഫുൾ നെയിം പറഞ്ഞേ.
3: വൈദേഹി
2: സജിത്ത്. എത്ര വയസ്സുണ്ട് വൈദേഹിക്ക്?
3: 3.5 വയസ്സുണ്ടല്ലേ.
2: അപ്പൊ ഇന്നത്തെ റേഡിയോ സാന്ത്വനത്തിലെ ഈ കുട്ടിത്താരം എനിക്ക് തോന്നുന്നു റേഡിയോ സാന്ത്വനത്തിലെ ഏറ്റവും ചെറിയ ഗസ്റ്റാണ്, ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റാണ് വൈദേഹി കുട്ടി. FM സ്റ്റേഷനുകളിൽ തന്നെ ഇത്രയും ചെറിയൊരു താരത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ വൈദേഹി, ഇപ്പൊ എന്ത് തോന്നി ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ? സന്തോഷമാണോ വൈദേഹിക്ക്? ഹാപ്പിയാണോ? ഹാപ്പിയാണല്ലേ. അപ്പൊ വൈദേഹി ഒരു സാധാരണ ഒരു കുട്ടിത്താരം മാത്രമല്ല, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടി ആയിട്ടുള്ള ഒരു താരമാണ് വൈദേഹി സജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങളും കുസൃതരമായിട്ടുള്ള ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദേഹിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോ സാധാരണ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ പ്രോഗ്രാം പോലെ അത്ര പ്രൊഫഷണൽ ആയിട്ട് പോകാനുള്ള സാധ്യത ഇതിന് വളരെ കുറവാണ്. കാര്യം കുഞ്ഞു താരമാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു മിടുക്കിയാണ് ഇന്നത്തെ ഈ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ സൂപ്പർ താരം എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞു മിടുക്കിയാണെങ്കിലും ഒരുപാട് കഴിവുകൾ കൊണ്ട് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മിടുക്കി തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മിടുക്കും ഓർമ്മ ശക്തിയും കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ കൊച്ചു മിടുക്കിയാണ് കൊല്ലം സ്വദേശിനിയായ വൈദേഹി സജിത്ത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഭക്ഷണങ്ങൾ, പഴങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ തിരിച്ചറിയുകയും 1 മുതൽ 10 വരെ എണ്ണുകയും അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത ഈ കൊച്ചുമിടുക്കി 2 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് IBR അച്ചീവർ എന്ന ബഹുമതി നേടി നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ളൊരു നേട്ടത്തിലേക്ക് വൈദേഹി സജിത്ത് എത്തിയത്. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തിയ ആ കുഞ്ഞുമിടുക്കിയുടെ രസകരമായിട്ടുള്ള ക്യൂട്ട് തമാശകളും സംസാരങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ. വൈദേഹി കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയാം അല്ലേ. അല്ലേ, അറിയില്ലേ വൈദേഹിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അറിയത്തില്ലേ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ? ശരി. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് വൈദു? പിണറായി വിജയൻ. പ്രധാനമന്ത്രി ആരാണ്? മോദി. നമ്മുടെ സംസ്ഥാനം? കേരളമാ. വൈദുക്കുട്ടി ഭയങ്കര സ്മാർട്ടായി അല്ലേ. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. വലിയ ജില്ല ഏതാണപ്പോ?
3: ഇടുക്കി.
2: ഇടുക്കി എന്താ ചെറുതായി പോയത്? പറഞ്ഞപ്പോ ചെറുതായി പോയത് ഇടുക്കി അല്ലേ. ഇടുക്കി. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ഏതാണ്?
3: ബാംഗ്ലൂർ
2: അല്ലേ. യെസ്. ദേശീയ പക്ഷി ഏതാണ്?
3: മയിൽ.
2: മയിൽ മയിൽ മയിൽ ഇഷ്ടമല്ലേ കുഞ്ഞിന്? ഇഷ്ടാണല്ലേ. നല്ല എന്ത് കളറാ മയിലിനുള്ളത്? ബ്ലൂ കളർ അല്ലെ. നല്ല ഭംഗിയാണല്ലേ ബ്ലൂ ഗ്രീൻ ഒക്കെ ചേർന്ന്. ഫോണിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ലേ വൈദു? അപ്പൊ മയിലിന് ദേശീയ പക്ഷിയാണ്. നമ്മുടെ ദേശീയ പക്ഷിയെ നമ്മുടെ വൈദുവിന് ഭയങ്കര ഇഷ്ടമാണ്. വൈദുവിന് TV-യില് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള പരിപാടി ഏതാ?
3: ഉപ്പുമുളകും.
2: ഉപ്പുമുളകും എന്താ ഇഷ്ടം? എന്താ ഇത്ര അതിന്റെ അകത്ത് പാറുവിന് ഇഷ്ടം അല്ലേ. ആ പാറുക്കുട്ടി നമ്മുടെ വൈദുവിനെ പോലിരിക്കുന്ന ചെറിയൊരു കുട്ടിയാ അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ വലിയ കുട്ടിയാ പാറു. നമ്മുടെ വൈദുവിനെക്കാളും ഞാൻ കണ്ടിട്ടുണ്ട് പാറു. വൈദു കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ശരി. അപ്പോ നമ്മുടെ വൈദുക്കുട്ടി ഒരുപാട് കുറെ കളേഴ്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്ന 2.5 വയസ്സിലാണ് വൈദു ഇതെല്ലാം മനസ്സിലാക്കി അങ്ങനെ അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുൻപ് നമ്മുടെ വൈദുക്കുട്ടി നല്ലൊരു പാട്ടുകാരി കൂടിയാണ്, നന്നായിട്ട് പാടും. അംഗനവാടിയിൽ പഠിക്കുകയാണെങ്കിൽ കൂടിയും കുറെ പാട്ടുകളും കഥകളും ഒക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാൻ വൈദുക്കുട്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വൈദു ഒരു അടിപൊളി പാട്ടങ്ങോട്ട് പാടി.
4: തന്നാടുമ്പി പോരാമോ എന്നോടിട്ടും കൂറാമോ ഇന്നെ കൂറാറില്ലല്ല ഇന്നില്ലൊല്ലി പുകാറം കതിയതിയമീ തിരിമാത്തെ തന്നോണം.
2: ആഹാ, നല്ല രസമുണ്ടല്ലോ. വൈദു നീ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ?
4: അമ്മ.
2: അമ്മ, അമ്മയുടെ പേരെന്താ? അച്ഛനും അമ്മയാണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അച്ഛന്റെ
4: അമ്മയുടെ
2: അച്ഛനറിഞ്ഞൂടല്ലേ, അമ്മയാണ് പഠിപ്പിക്കുന്നത് അല്ലേ. ആ അപ്പൊ വൈദു എന്താണ്? ആ ശരി, അപ്പൊ അമ്മയുടെ അച്ഛന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ വൈദു കേക്കട്ടെ. അമ്മയുടെ പേരെന്താണ്?
4: ഷിബി.
2: ഷിബി. അച്ഛന്റെ പേരെന്താണ്? സജിത്ത്. അപ്പോ ഇവർ രണ്ടുപേരും ആണ് വൈദുവിനെ പാട്ടൊക്കെ പഠിപ്പിച്ച് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോ അമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ വൈദുവിന്? ഏത് കഥ ഏറ്റവും വൈദുവിന് ഇഷ്ടം? കണ്ണൻ തമ്പി പാട്ടല്ലേ, ആമയുടെ മുയലിലേക്ക് കഥ, അതൊക്കെ അറിയോ വൈദുവിന്? അറിയോ ആമയും മുയലും ഇങ്ങനെ പന്തയം വച്ചു? അറിയില്ല. ഇപ്പൊ ഏത് കഥ ഉറങ്ങുന്നതിന് മുമ്പ് വൈദു എന്തോ ചെയ്യുന്ന? പല്ല് തേക്കും. ഗുഡ് ഗേൾ ആണല്ലേ. പിന്നെന്തൊക്കെ ചെയ്യും?
4: കുളിക്കും.
2: ഓ, പിന്നെയും ഗുഡ് ഗേൾ. ആ പിന്നെന്തൊക്കെ ചെയ്യും? പിന്നെ കിടന്നുറങ്ങും, ഉറങ്ങും. അപ്പോ നല്ല കുട്ടിയാണ് കേട്ടോ വൈദു, നല്ലൊരു കുട്ടിയാണ്. ചെറിയ കുട്ടിയാണെങ്കിലും പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് തന്നെ കിടക്കണമെന്ന് നമ്മുടെ ശ്രോതാക്കളോടും നമ്മുടെ കൊച്ചു കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരി അല്ലേ. വൈദു രാത്രിയിലൊക്കെ അമ്മയൊക്കെ പറഞ്ഞു തരുന്ന കഥകളൊക്കെ ഇല്ലേ, അപ്പൊ അതില് ഒരു ആനയുടെ കഥ വൈദുവിന് അറിഞ്ഞൂടെ? ആ കഥ ഏതായിരുന്നു വൈദു, എങ്ങനെയായിരുന്നു? അപ്പൊ ഇത് വൈദു ഒരു പാട്ട് പാടിയിരിക്കുകയാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസും കുറെ ആൻസേഴ്സും ഒക്കെ നമ്മുടെ വൈദുവിന് അറിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പോ നമ്മുടെ ദേശീയ മൃഗം ആരാണ് വൈദു? ദേശീയ മൃഗം
4: കടുവ.
2: കടുവ. കടുവയുടെ സൗണ്ട് എങ്ങനാണ്? എങ്ങനാ സൗണ്ട്? ആ ഒന്നുകൂടെ സൗണ്ട് ഒക്കെ. ആ കണ്ട. അപ്പൊ ആനയുടെ സൗണ്ട് എങ്ങനെ? ആനയുടെ ആനക്ക് സൗണ്ട് ഇല്ലേ? വൈദു ആനയുടെ സൗണ്ട് അറിയോ? ആനയുടെ. ആ അപ്പൊ നമ്മുടെ വൈദുക്കുട്ടി വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ആന്തം എന്താണ്? നാഷണൽ ആന്തം
4: ജനമംഗളമണി.
2: ആ മിടുക്കി കുട്ടിയാണ് കേട്ടോ വൈദു. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആണ് ഇന്നത്തെ കുട്ടിത്താരമായിട്ട് റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ വൈദേഹിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പൊ വൈദേഹി ഏത്
4: അയ്യോ മണി കുളി മന്ദാതെ വേദങ്ങൾ ഉറങ്ങി.

ആഹാ, സർവമായ എന്ന ചിത്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ആ പാട്ടാണോ വൈദേഹി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കേണ്ടത്? ആണോ, ആ പാട്ടാണോ? ആ പാട്ട് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യണമെന്നാണ് വൈദേഹിക്കുട്ടി പറയുന്നത്. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിതാണ്. അപ്പൊ വൈദേഹിയാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നല്ല പാട്ടൊക്കെ പാടി രസമായിട്ടിരിക്കുന്നത്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ RJ ആതിരാണ്.

0: 확실히 간다고 그 공부를 보내주대. 느리는 마음에 잘 주나왔더니 그 좋았다는 말만 도대.
1: 아하, 콜라라 미드키야다. 왜 이리 미드키쿠티야노? 아이기리 난디네 옛날 파트가.
0: 아이기리 난이가.
1: 아이기르 നന്ദിനെ എന്ന പാട്ടൊക്കെ പാടി നമ്മുടെ വൈദേഹി അടിപൊളിയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനിരിക്കുകയാണ്. അപ്പൊ അംഗനവാടിയിലാണ് നമ്മുടെ വൈദേഹി പഠിക്കുന്നത്. ആ അപ്പൊ ടീച്ചറിന്റെ പേരെന്താണ്? വൈദേഹി എന്ന് തന്നെയാണ് ടീച്ചറിന്റെ പേര്. ആഹാ, എന്താണ് ടീച്ചറിന്റെ പേര്? മൂന്ന് ടീച്ചർമാരുണ്ടല്ലേ, ഭയങ്കര ടീച്ചർമാരല്ലേ നമ്മുടെ വൈദേഹിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ക്ലാസ്സിൽ വൈദേഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടി ആരാണ്? ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് വൈദേഹിയുടെ? അല്ലു. ആ അപ്പൊ അല്ലുവിനെ ഒരു ഹായ് പറഞ്ഞേ നമ്മുടെ റേഡിയോയിലൂടെ. ഹായ് ഹായ്. അപ്പൊ അല്ലു കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പൊ. അപ്പൊ അല്ലുവിനോട് എന്താണ് പറയാനുള്ളത് നമ്മുടെ വൈദൂനിപ്പോ? ആ എന്ത് പറയണേ ഇപ്പോ? അംഗനവാടി പോകാന്നല്ലേ റെഡി. അപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അംഗനവാടി പോകാൻ വേണ്ടി റെഡി. അത്ര മിടുക്കി കുട്ടിയാണ് വൈദേഹി. എപ്പോഴും പഠിക്കണമെന്നൊരു ചിന്തയുള്ളല്ലേ. ആണോ? ചെറുതായിട്ടൊരു വിശപ്പ് വരുന്നുണ്ടേ. അപ്പൊ വൈദേഹി എനിക്ക് വേണ്ടി എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നത്? അപ്പൊ നമുക്ക് എന്ത് എന്തോ കുഞ്ഞു ശരിയാക്കാൻ പോകുന്ന എന്തുണ്ടാക്കാൻ അറിയാം? മുട്ട പൊരിക്കാൻ അറിയാം. എങ്ങനെയാ മുട്ട പൊരിക്കുന്നത്? എങ്ങനെ, എന്തൊക്കെ വേണം ആദ്യം മുട്ട എടുത്ത്?
0: ആദ്യം മുട്ട എടുക്കും,
1: ഇച്ചിരി ഉപ്പിടും, ലേശം,
0: എന്നിട്ട് കലക്കും.
1: എന്നിട്ട് സ്റ്റൗ കത്തിക്കും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പക്ഷെ എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ മുട്ട ശരിയാക്കുമ്പോ എനിക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഓംലെറ്റ് ചെയ്യുന്ന ഇഷ്ടം. പക്ഷെ വൈദൂന് അത് ഇഷ്ടമല്ലേ. ഇഷ്ടല്ല. അപ്പൊ സാധാരണ നമുക്ക് ചെറുതിലേ തന്നെ ആഗ്രഹമൊക്കെ കാണത്തില്ലേ വൈദേഹി? എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാം, ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ വൈദേഹി കുട്ടിക്ക് എന്തുവായിരുന്നു ആഗ്രഹം?
0: ഈ ചെറിയ
1: ഡോക്ടർ ആവണമെന്നാണോ? ശരി. അപ്പൊ ടീച്ചർ ആവുകയാണെങ്കിൽ വൈദേഹി എന്തൊക്കെയായിരിക്കും
0: പഠിപ്പിക്കുന്നത്?
1: ഡോക്ടർ ആയാ മതി. അപ്പൊ ഡോക്ടർ ആവുമ്പോ എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിട്ടാണോ വൈദേഹി ഡോക്ടർ ആവുന്ന? ആണോ? എല്ലാരെയും നോക്കാൻ, സുഖമായിട്ട് എല്ലാരും സുഖമായിട്ട് ഇരിക്കാനും രോഗമൊന്നും വരാതെ നല്ലപോലെ മെഡിസിൻ ഒക്കെ കൊടുക്കാം അങ്ങനൊക്കെ അല്ലേ? ആ അപ്പൊ വൈദേഹി നല്ലൊരു ഡോക്ടർ ആവട്ടെ അല്ലേ. അപ്പൊ ഇത് ചെറുതിലേ തന്നെ നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ വൈദേഹി കുട്ടി അത്ര സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കുട്ടിത്താരം എന്ന് പറയുമ്പോൾ തന്നെ ശ്രോതാക്കളിലേക്ക് പറയാണ്, 3.5 വയസ്സുകാരിയാണ് നമ്മുടെ വൈദേഹി കുട്ടി. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ആദ്യമായിട്ട് ഈ ഒരു അവാർഡിലേക്ക് കുട്ടി കടന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വൈദേഹി കുട്ടിയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്.

0: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്നത്തെ കുട്ടിത്താരം വൈദേഹി സജിത് ആണ്. വൈദേഹി സജിത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയാണ്. 2.5 വയസ്സിലാണ് ഈ കുട്ടിത്താരം ഈ ഒരു അവാർഡിലേക്ക് കടന്നത്. അപ്പോൾ വൈദേഹി സജിത്തിന്റെ അമ്മയിലേക്ക് ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് വൈദേഹി ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം.
2: നമസ്കാരം.
1: പേരെന്താണ്?
2: ഷിബി.
1: അതെ. അപ്പൊ ഷിബി, ഈ ഒരു ചെറിയ പ്രായത്തിലെ മോക്ക് ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് കടന്നത്?
2: നമുക്കൊരു 2 വയസ്സ് കഴിഞ്ഞപ്പോ, 2 വയസ്സെന്ന് കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് പറയാൻ ഓർമ്മയില്ല. എന്ന് വെച്ചാ ഒരു സംസാരിച്ച് തുടങ്ങി, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നല്ലപോലെ മെമ്മറൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത് എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് എന്തിനെങ്കിലും ഇതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തിനേലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ ആഡിലും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് കിട്ടിയത് പേഴ്സണലി അല്ലാത്ത ആൾക്കാർക്ക് കിട്ടി കണ്ടതല്ലാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ ഇതുപോലെ കൊടുത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തിരക്കി, അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തുമായിരുന്നു.
1: അതെ അല്ലേ. അപ്പൊ എന്തായാലും ഇത് പലർക്കും പല പേരൻസിനും അറിയാതെ, ചിലപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ല മെമ്മറി പവർ ആണ്, അപ്പോൾ പല പേരൻസിനും അറിയാത്തത് കൊണ്ട് പലർക്കും ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക്, ശ്രോതാക്കളിലേക്ക് ഒരു വിവരം എന്ന രീതിയിൽ ഷിബിക്ക് എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു അവാർഡിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ സ്റ്റെപ്പുകൾ എന്നതൊക്കെ?
2: ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഭയങ്കര ജീനിയസ് ആണ്. പണ്ടത്തെ ഒരു ജനറേഷൻ പോലല്ല, എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചതായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പം നമുക്കിത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നമുക്ക് ആ സൈറ്റിൽ എത്തപ്പെടാൻ പറ്റും. എത്തിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണം. എന്തിനാണ് കുട്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇപ്പം അവർക്ക് ഇത്ര ഇത്ര ടാലൻ്റ് ഉണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ പറയും എന്ന് മിനിമം ഒരു 8 ടാലൻസ് ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അത് ചോദിക്കുമ്പം അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അതിനനുസരിച്ച് ഫെർദർ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്ന എല്ലാം മെയിൽ വഴിയായിരിക്കും കൂടുതൽ കോൺടാക്ട്സ്. അപ്പം എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കണം. ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്.
1: അതെ അല്ലേ. അപ്പം എന്തായാലും ആ വൈദേഹി കുട്ടിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ചെറുതിലെ തന്നെ ഇങ്ങനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു പവർ മനസ്സിലായത്?
2: അതാ, ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അടുത്ത് അത് ഇങ്ങോട്ട് പറയുകയും ഓർത്ത് വെച്ച് നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഓർത്ത് വെച്ച് പറയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാം, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കൊടുക്കാം എന്നൊക്കെ തോന്നി നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തത്. പിന്നീട് അതിനുശേഷം നമുക്കിത് കിട്ടിയതിന് ശേഷം ഒരുപാട് പേരൻസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: അതെ അല്ലേ. അപ്പൊ നല്ലൊരു കാര്യമാണ് ഷിബി. കാര്യം കുഞ്ഞിന് പല അമ്മമാർക്കും അറിയാത്ത പല കഴിവുകളും കുഞ്ഞുങ്ങളിലുണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ മൂവ് ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വൈദേഹി കുട്ടിക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി. അതിന്റെ പിന്നീടുള്ള സെക്ഷൻസും ഒരുപാട് ചലഞ്ചിങ് തന്നെ ആയിരിക്കും. ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പേരൻസ് ആണ് അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു റൂട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലോ കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ചലഞ്ചിങ് അല്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു?
2: അല്ല, നമുക്ക് വീഡിയോസ് എടുത്ത് ആണ് അവർക്ക് എവിഡൻസ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഒന്നാമതേ കുഞ്ഞാണ്, അപ്പൊ ഒരിടത്ത് ഇരുന്ന് അങ്ങനെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറയുമല്ല. നമ്മൾ പുറകേ നടന്നാണ് വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും എടുക്കുകയും അയക്കുകയും എല്ലാം ചെയ്തിരുന്നത്. അത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ IBR അച്ചീവർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം IBR റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു വേറൊരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയതിനുമായിരുന്നു. IBR റെക്കോർഡ് ഹോൾഡേഴ്സിന് നെക്സ്റ്റ് ലെവൽ, നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കഴിവ് നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IBR എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഇത് നോക്കിയായിരുന്നു, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നെക്സ്റ്റ് ലെവൽ ആണല്ലോ. അപ്പൊ നമ്മളത് നോക്കിയപ്പോഴത്തേക്കിനും നമുക്കത് അവർ മെയിൽ അയച്ചു. വൺസ് നമുക്ക് IBR റെക്കോർഡ് ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം ആദ്യമേ തന്നെ ഇനി പുതുതായി അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു കഴിവ് കുട്ടിയിൽ കാണുവാണെങ്കിൽ അത് ചെയ്യണം. അതാകുമ്പോഴത്തേക്കിന് നമുക്ക് നെക്സ്റ്റ് ലെവല് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പം വൈദൂന് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം തൊട്ടേ ഐ ബി ആർ റെക്കോർഡ് ഹോൾഡർ പിന്നെ ഏഷ്യ ബുക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കണം.
1: അതെ അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടിത്താരായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോ നമ്മുടെ ശ്രോതാക്കൾക്ക് പലർക്കും ഒരു സന്തോഷമായി കാണും. പലതും പറയുന്നത് നമുക്ക് വേർഡ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല, പക്ഷെ എങ്കിലും ഒരുപാട് കാര്യങ്ങളും സംസാരമായിട്ടൊക്കെ ഇനി തുടർന്നുള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദ്യുക്കുട്ടി നമ്മളോടൊപ്പം ചേരുന്നതാണ്. റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ താരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ ആയിട്ടുള്ള വൈദേഹി സജിത് ആയിരുന്നു. വൈദേഹി സജിത്തിന്റെ അമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷിബി. അപ്പോൾ ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള പല പാതകൾക്കും വളരെ സപ്പോർട്ടീവായിട്ട് ഷിബിയും ഷിബിയുടെ ഹസ്ബൻഡായിട്ടുള്ള സജിത്തും കൂടെ ഉണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള, അതായത് എന്തെങ്കിലും ഒരു ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പേരൻസ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. വൈദേഹി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവർ കൂടിയായിട്ടുള്ള വൈദേഹി സജിത്തുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വൈദേഹിയുടെ അമ്മയായിട്ടുള്ള ഷിബി, ഷിബി ഒരു അധ്യാപിക കൂടിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടി താരമായിട്ട് വൈദേഹി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഷിബിക്ക്?
2: ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന്. ആദ്യം തന്നെ ആതിരയോട് എത്ര എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയത്തില്ല. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ NM Pillai സാർ, സാറിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
1: അതെ, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള വർത്താനങ്ങളായിട്ടാണ് നമ്മുടെ വൈദേഹി നമുക്ക് വേണ്ടി കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്ത് പാട്ടും വർത്തമാനവും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ചെറിയൊരു കുഞ്ഞാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള തുടർന്ന് ഉള്ള പ്രോഗ്രാംസിലൊക്കെ നമ്മുടെ വൈദേഹിയും റേഡിയോ സാന്ത്വനത്തിനൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായിട്ടുള്ള ഈ കുറച്ച് നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ അടുത്ത താരവുമായി എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
3: സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: വേക്ക് അപ്പ് വിത്ത് റിതം ഓഫ് സക്സസ്. Your dream, your moment, your station, Radio Santunam 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: చిరగరియాదే.
1: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. റീബാമോൾ ജോൺസൺ എഴുതിയ മണിക്കുട്ടിയുടെ മണിമുത്ത് ഇതാണ് ഇന്നത്തെ കഥ. മണിക്കുട്ടിയുടെ മുത്തുകൾ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. പല വർണ്ണത്തിലും പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള അനേകം മുത്തുകൾ, മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ, അവയിൽ അധികവും ജലവാഹനങ്ങളും ജലജീവികളുമായിരുന്നു. കളിത്തോണികൾ, കപ്പലുകൾ, ബോട്ടുകൾ, കടൽകുതിരകൾ, പലതരം മത്സ്യങ്ങൾ, അങ്ങനെ നീണ്ടു പോകുന്നു അവയുടെ പട്ടിക. ഓരോന്നിനും ഓരോ പുതുമ പറയാൻ ഉണ്ടാകും. മണിക്കുട്ടിക്ക് ഓരോ മാസത്തിലെയും രണ്ടാം ശനി

ഈയാഴ്ച വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ പുതിയതൊന്ന് അവളുടെ പക്കലുണ്ടാവും. മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളല്ലാതെ മണിക്കുട്ടിക്ക് മറ്റൊരു വിനോദ ശേഖരവും ഉണ്ടായിരുന്നില്ല. വളരെ ചെറുപ്പം മുതലേ മണിക്കുട്ടി മുത്തുകളുടെ കളിക്കൂട്ടുകാരിയായി തീർന്നു. അവളുടെ അച്ഛൻ കപ്പിത്താനായിരുന്നു. ഷാക്കിയ കടലിൽ മാത്രം കാണുന്ന പ്രത്യേക തരം മുത്തുകൾ, ഇലക്ട്രിക് ബ്ലൂ, സഫ്രോൺ, ഫ്ലോട്ടിംഗ് ഗ്ലാഡിംഗ് റെഡ്, ഒരു ജലജീവിയുടെ ശരീരത്തിലുള്ളത്, അതുമല്ലെങ്കിൽ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഒരു ജീവിയുടെ തലയുടെ പുറകിലുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്നുള്ളത്. കപ്പലും കടലുമായി ബന്ധമൊന്നുമില്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. എങ്കിലും മണിക്കുട്ടിയെയും അവളുടെ കളിപ്പാട്ടങ്ങളെയും ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് അവളുടെ നിക്കിറ്റ എന്ന ആൺമുത്ത് പാവയെ. ആ പാവയുടെ ഒരു ചിറക് ഒരിക്കൽ മുറിഞ്ഞു പോയിരുന്നു. അത് കൂട്ടി ഒട്ടിച്ച് മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാണ് അവൾ വെള്ളം പോലും കുടിച്ചത്. മണിക്കുട്ടിയും അവളുടെ അമ്മയും കുറെ കാലം അച്ഛനോടൊപ്പം കപ്പലിലായിരുന്നു അത്രേ. കപ്പൽ ചൊരുക്ക് അവളുടെ അമ്മയെ നിരന്തരം വേട്ടയാടി. അതുകൊണ്ട് അച്ഛൻ അമ്മയെയും മണിക്കുട്ടിയെയും കരയിൽ പാർപ്പിച്ചിട്ട് വീണ്ടും കടലിന്റെ വിരിമാറിലേക്ക് ഊളിയിട്ടു. ഈ 15 വയസ്സിൽ കൊച്ചു കുട്ടികളെ പോലെ അവൾ എന്തിനാണ് ഈ കളിക്കോപ്പുകൾ ആയി ബോർഡിംഗിലേക്ക് വന്നതെന്ന് ആദ്യമൊക്കെ ഞങ്ങൾ അത്ഭുതപ്പെട്ടിരുന്നു. അവയെ വീട്ടിൽ ഉപേക്ഷിച്ചാൽ അവളുടെ പ്രാണൻ അവയുടെ അടുത്തേക്ക് മടങ്ങി പോകും. പിന്നെ ഒരു ജഡവസ്തുവായി അവൾ എന്തിന് ഞങ്ങൾക്കൊപ്പം കഴിയണം? അത്രയ്ക്ക് ഇഷ്ടമാണ് മണിക്കുട്ടിക്ക് കളിക്കോപ്പുകളോട്. നിക്കിറ്റയെ കൂടാതെ ഒരു നിമിഷം പോലും മണിക്കുട്ടിക്ക് ജീവിക്കാനാകുമായിരുന്നില്ല. ഞങ്ങളുടെ മാവിൻ ചുവട്ടിലെ സമ്മേളനത്തിൽ അവൾ ഇതെല്ലാം എപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നു. സിസ്റ്ററിന്റെ പ്രത്യേക അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ മാഞ്ചുവടിന്റെയും അടുത്തുള്ള വാഗമരത്തിന്റെയും കുളിർമയിൽ അവധി ദിവസങ്ങളിൽ ഒത്തുകൂടിയിരുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ 6 പെൺകുട്ടികൾ. ഞങ്ങൾ സമാന ചിന്താഗതിയുള്ളവരായിരുന്നു. ബോർഡിംഗിലെ മറ്റു കുട്ടികൾ TV കാണുകയോ ചെസ് കളിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങൾ മാവു മുത്തശ്ശിയുടെ പൊന്നോമനകളാവുന്നു. അങ്ങനെ ഒരു സായാഹ്നം മണിക്കുട്ടിയും അന്ന് കാലത്ത് വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയതേ ഉള്ളൂ. അവളുടെ കപ്പിത്താൻ അച്ഛൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് 3 ദിവസം മുമ്പ് ബോർഡിംഗിൽ നിന്നും പോയതാണ് അവൾ. പുറം ഭാഗം തോലുകൾ കൊണ്ടുള്ളതും അകം സ്പോഞ്ച് പിടിപ്പിച്ചതുമായ ഒരുതരം ബാഗ് അവൾ കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്നും ഒരു പാവ കാണിച്ചിട്ട് മണിക്കുട്ടി പറഞ്ഞു, ഇത് അച്ഛനൊരു ചൈനീസ് നേവിക്കാരൻ സമ്മാനിച്ചതാണ്, എന്റെ നിറ്റിക്ക തനിച്ചല്ലേ, കൂട്ടുകാരിയാവട്ടെ എന്ന് അച്ഛനും കരുതി. മണിക്കുട്ടി പെൺപാവയെ ബാഗിന്റെ ഏറ്റവും അടിയിലേക്ക് തിരികെ കയറ്റി മാവിൻ ചുവട്ടിൽ ഇരുട്ട് വീണു. ആകാശത്ത് 2 നക്ഷത്രങ്ങൾ കണ്ണും ചിമ്മി നിന്നു. ആഷ്ലിയും റിനിയും നിലത്ത് മലർന്ന് കിടന്നുകൊണ്ട് നക്ഷത്രം എണ്ണാൻ തുടങ്ങി. ആരാണ് കൂടുതൽ നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കുന്നത്? വലത് കണ്ടതാര്? ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതാര്? ആഷ്ലിയെയും റിനിയെയും അനുകരിച്ച് ഓരോരുത്തരുമായി വലിയ നക്ഷത്രങ്ങളെയും ചെറിയ നക്ഷത്രങ്ങളെയും ഒക്കെ എണ്ണിക്കൊണ്ട് അവിടെ അവിടെ എങ്ങനെ കിടപ്പായി. ഡൈനിങ് ഹാളിൽ അത്താഴത്തിന് മണി മുഴങ്ങുന്നത് വരെ ഓരോരുത്തർക്കും അവരവരുടെ മനോരാജ്യങ്ങളിൽ മുഴുകിയിരിക്കാം. ഉറങ്ങുകയോ ചിന്തിക്കുകയോ കഥകൾ പറയുകയോ ആവാം, അല്ലെങ്കിൽ
ഒന്നും ഓർക്കാതെ

0: സംയുക്തിയെ പോലെ ഇമ പൂട്ടാതെ, എന്നാൽ നക്ഷത്രങ്ങൾ കാണാതെയും ആകാശത്ത് നോക്കി അങ്ങനെ കിടക്കാം. രഹന പെട്ടെന്ന് ചാടി എണീറ്റു. ഞാൻ മറന്നു, നമ്മുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു ആള് വന്നത് പറയാൻ ഞാൻ മറന്നുപോയി. അന്ന് ഉച്ചതിരിഞ്ഞ് ബോർഡിങ്ങിലെത്തിയ ഷൈൻ മേരി രഹനായുടെ റൂംമേറ്റായി. അവൾ ഷൈൻ മേരിയെ കൂട്ടിക്കൊണ്ടു വന്നു. ഇത്രയും നേരം അവൾ തന്റെ വസ്ത്രങ്ങളും പുസ്തകക്കെട്ടുകളും അടുക്കി വെക്കുകയായിരുന്നു. കനത്ത ഒരു നിശബ്ദത അവിടെ പരന്നു. പാവപ്പെട്ട ഷൈൻ മേരിയുടെ വരവ് ഇഷ്ടപ്പെടാത്ത മട്ടിൽ, അതായത് അവൾക്ക് മുത്തുകളെ കുറിച്ചോ കപ്പലിനെ കുറിച്ചോ കപ്പിത്താനെ കുറിച്ചോ ഒന്നും ഒരു വിവരവും ഇല്ലെന്ന പുച്ഛഭാവത്തിൽ മണിക്കുട്ടി തന്റെ ബാഗുമായി പെട്ടെന്ന് നടന്നകന്നു. മണിക്കുട്ടിയുടെ പെരുമാറ്റം ഒരു ധിക്കാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഷൈൻ മേരിയെ ഞാൻ എതിരേറ്റു. അവൾ ഞങ്ങളുടെ കൂട്ടത്തിലെ അംഗമായി. രണ്ടാം നിലയിലെ അടുത്ത മുറിയിലാണ് ഞാനും അമ്മണിക്കുട്ടിയും താമസിക്കുന്നത്. പിണക്കത്തിന്റെ രണ്ട് ദിനങ്ങൾ കടന്നുപോയി. ഇന്ന് മണിക്കുട്ടിയുടെ മുറി കടന്ന് ഞാൻ ചെന്നു. പോയപ്പോൾ അവൾ എന്നെ വിളിച്ചു. അവളുടെ കൺകോണുകളിൽ വിഷാദത്തിന്റെ നിഴൽ ഒളിച്ചിരുന്നു. ഷൈൻ മേരിയുടെ വരവ് മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾ തുറന്നു പറഞ്ഞു. അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഉപദേശിച്ചു. ആരെയും അവഗണിക്കരുത് എന്ന രഹനയുടെ വാക്കുകൾ ശരിക്കും മണിക്കുട്ടിയുടെ മനസ്സിൽ തട്ടി. അവൾ ഷൈൻ മേരിയോട് ക്ഷമ ചോദിച്ചു. ആർക്കും കൊടുക്കാത്ത മുത്തുപാവ ഒന്നിനെ ഷൈൻ മേരിക്ക് അവൾ സമ്മാനിക്കുന്നത് കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങൾക്കിടയിൽ ഒരു പാവക്കുട്ടി കൂടി വന്നു ചേർന്നു. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ തീരുന്നു. മറ്റൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: All right, see, it hurts.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

வெக்கமே இல்ல உனக்கு, இன்னும் குடிச்சிட்டு இருக்கியா நீ?

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: അടി തമരടിക്കണം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര.
2: നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിന്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസ് നിലവിലിരിക്കെ നമ്മൾ കേസ് ഫയൽ ചെയ്ത ആ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ കേസ് പിന്നെ തുടർന്ന് നടക്കുമോ അതോ ഡിസ്മിസ് ചെയ്യുമോ?
3: ഒരിക്കലും ഡിസ്മിസ് ചെയ്യത്തില്ല. കേസിൽ ഫയൽ ചെയ്തതിനു ശേഷം കേസ് നിലവിലിരിക്കുന്ന സമയത്ത്, അതായത് പെൻഡിങ് ദ കേസ്, അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് കക്ഷിചേരാം. സപ്പോസ് ഗൃഹനാഥനാണ് അപകടം ഉണ്ടായത്, അയാളുടെ കാലൊടിഞ്ഞു, അദ്ദേഹം കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുത്തു, ആ കേസ് നിലവിലിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. മറ്റു കാരണത്താൽ, മറ്റു അസുഖം കൊണ്ടായിരിക്കാം മരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണത്താൽ മരിച്ചാലും അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് അതിൽ അവകാശ കക്ഷികൾ എന്ന് പറഞ്ഞ് കക്ഷി ചേർന്ന് കേസ് തുടർന്ന് നടത്താം.
2: സാർ ഇപ്പൊ പറഞ്ഞു ഈ കോമ്പൻസേഷൻ വിധിക്കുന്ന അതിൽ കോടതിയാണ്, അപ്പൊ അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
3: കോമ്പൻസേഷൻ വിധിക്കുന്നതിന് മാനദണ്ഡമുണ്ട്. എല്ലാ കേസുകൾക്കും ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ഈ ആപ്ലിക്കേഷൻ ഫോർ കോമ്പൻസേഷൻ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിലാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതും കോമ്പൻസേഷൻ കൊടുക്കുന്നതെല്ലാം വിവരിക്കുന്ന ഒരു നിയമമാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട്. ഈ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നുണ്ട് കോമ്പൻസേഷൻ അപേക്ഷ എവിടെയാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം കോമ്പൻസേഷൻ കൊടുക്കണം, എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫിക്സഡ് എമൗണ്ട് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്നില്ല. ഒരാൾ മരിച്ചാൽ ഇത്ര കോമ്പൻസേഷൻ, ഒരാൾക്ക് പരിക്കുപറ്റി ഇത്ര കോമ്പൻസേഷൻ എന്ന് സാധാരണ പറയുന്നില്ല.

0: പറയുന്ന കേസുകളുണ്ട്, അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട്, സാധാരണ നിങ്ങൾക്ക് അറിയേണ്ട. അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. രണ്ടു തരം കേസുകളാണ് വരുന്നത്. വാഹനാപകടത്തിൽ പരിക്ക് പറ്റുന്ന കേസുണ്ട്, വാഹനാപകടത്തിൽ മരിക്കുന്ന കേസുണ്ട്. പരിക്ക് പറ്റുന്ന കേസാണെങ്കിൽ പരിക്ക് പറ്റിയ ആൾ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ കോടതി നോക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്, അദ്ദേഹത്തിന് അന്നത്തെ പ്രൊഫഷണൽ സ്റ്റാറ്റസ്, ജോലി ചെയ്യുന്ന ആളാണോ, പ്രൈവറ്റ് ജോലിയാണോ, സർക്കാർ ജോലിയാണോ, ബിസിനസ്സുകാരനാണോ, പിന്നെ പ്രൊഫഷണൽ ആണോ, എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ വരുമാനം എത്രയാണ്. കാരണം ആ ജോലി, ആ അപകടം മൂലം അദ്ദേഹത്തിന് വരുമാനം നഷ്ടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വരുമാനം എത്രയാന്ന് തെളിയിക്കുക, വയസ്സ് എത്രയാന്ന് തെളിയിക്കുക. പിന്നുള്ളത് അതിലും പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി. ഇഞ്ചറി കേസിൽ പരിക്ക് പറ്റിയാണല്ലോ പ്രധാനം, എന്തൊക്കെ പരിക്ക് പറ്റി. ഫ്രാക്ചർ ഉണ്ടോ, കൈയോ കാലോ ഒടിച്ചിട്ടുണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, റിപ്സ് ഫ്രാക്ചർ ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രധാന ഘടകങ്ങൾ. എത്ര ദിവസം ആശുപത്രി കിടന്നു, എത്ര ദിവസം, എത്ര രൂപ മെഡിക്കൽ ബില്ലുകളായി, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഇഞ്ചുറി കേസ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, പ്രധാനപ്പെട്ട ഇഞ്ചുറിയുടെ ഗ്രാവിറ്റി, ഫ്രാക്ചർ ഉണ്ടോ, ഹെഡ് ഇഞ്ചുറി ഉണ്ടോ, ഇത്തരം കാര്യം നോക്കും. ഈ ഇഞ്ചുറി മുഖേന അദ്ദേഹത്തിന്റെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് പെർമനന്റ് ആയിട്ട് എന്നത്തേക്കുമായി അംഗവൈകല്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള, ഫോർ എക്സാമ്പിൾ ഒരു കാലൊടിഞ്ഞ് ഫ്രാക്ചർ ഉണ്ടായി, ആ ഫ്രാക്ചർ യുണൈറ്റഡ് ആയാൽ പോലും കാലിന് പഴയ സ്വാധീനം കിട്ടത്തില്ല. അപ്പൊ നേരത്തെയുള്ള സ്വാധീനത്തിന്റെ 5% കുറഞ്ഞു. ആ 5% പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോടതി നോക്കുന്ന, അങ്ങനെ പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് അന്ന് എത്ര വരുമാനം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അദ്ദേഹത്തിന് എത്ര ഡിസബിലിറ്റി പെർസെൻറ്റേജ് ഉണ്ടായി, എത്ര രൂപ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായി, എത്ര മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടായാലും അതിന്റെ ബില്ല് കോടതി പ്രൊഡ്യൂസ് ചെയ്താൽ കോടതി അതിന് കോമ്പൻസേഷൻ ആ ഹെഡിൽ തന്നെ കൊടുക്കും. അപ്പൊ പാർട്ട് വൺ പാർട്ട് ടു എന്നാണ് കോമ്പൻസേഷന്റെ ആപ്ലിക്കേഷൻ അത് പറയുന്നത്. ഞങ്ങൾ വക്കീലന്മാരെ എഴുതി കൊടുക്കുമ്പോൾ പാർട്ട് വണ്ണിൽ പറയുന്നത് ലോസ് ഓഫ് ഏണിങ്സ്, എത്ര നാള് ഈ അപകടം മൂലയുടെ ഏണിങ്സ് നഷ്ടപ്പെട്ടു. ട്രാൻസ്പോർട്ടേഷൻ ടു ഹോസ്പിറ്റൽ, എത്ര ദിവസം ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ചെലവ്. എക്സ്ട്രാ നറിഷ്മെന്റ്, ഈ ആക്സിഡന്റ് മുഖേന കൂടുതൽ പോഷകാഹാരം കഴിക്കേണ്ടി വന്നോ. മെഡിക്കൽ എക്സ്പെൻസസ്, കംപ്ലീറ്റ് മെഡിക്കൽ എക്സ്പെൻസസ്. ഒരു ബൈസ്റ്റാൻഡറുടെ കൂടെ സഹായത്തിലാണോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞത്, ബൈസ്റ്റാൻഡേർഡ് എക്സ്പെൻസ്. ഇതെല്ലാം പാർട്ട് വണ്ണിൽ. ഇനി പാർട്ട് ടുവിൽ അദ്ദേഹത്തിന്റെ പെയിൻ ആൻഡ് സഫറിങ്, എത്രത്തോളം വേദന സഹിച്ചു. അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, അത് എത്ര ദിവസം കിടന്നെന്ന്, എന്ത് പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ കോമ്പൻസേഷൻ ഫോർ ഡിസബിലിറ്റി. ആ ഡിസബിലിറ്റിക്കാണ് ഞാൻ പറഞ്ഞത്, ഈ പരിക്ക് മൂലം എത്ര ശതമാനം പെർമനന്റ് ഡിസബിലിറ്റി ഉണ്ടോ അതും കൂടെ പരിഗണിച്ചിട്ടാണ് കോടതി കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അപ്പം 10,000 രൂപ മാസവരുമാനം കിട്ടിക്കൊണ്ട ആൾക്ക് 10% ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ 10,000 രൂപയിലെ 10% കുറവായിട്ട് ഏണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ കോടതി അതിന് കോമ്പൻസേഷൻ കൊടുക്കും. ഇതെല്ലാം കൂടാതെ ഒരു പരിക്ക് പറ്റിയാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയെങ്കിലും അദ്ദേഹത്തിന്റെ മെയ് വഴക്കം പണ്ടതുപോലെ വരുന്നില്ല, അദ്ദേഹത്തിന്റെ പ്ലഷർ ഓഫ് ലൈഫ് കുറഞ്ഞെങ്കിൽ അതിനും കോമ്പൻസേഷൻ കൊടുക്കാം. അപ്പൊ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല എങ്കിൽ പോലും ഈ കാര്യങ്ങളാണ് ചോദ്യം ചോദിച്ചാൽ എന്തൊക്കെ പരിഗണിക്കും, എന്തൊക്കെയാണ് മാനദണ്ഡമെന്നാണ്. അപ്പൊ മാനദണ്ഡങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഒന്ന്, പരിക്ക് പറ്റിയയാളുടെ വയസ്സ്, പരിക്ക് പറ്റിയയാളുടെ ഇൻകം, പരിക്കുകളുടെ കാഠിന്യം, ഫ്രാക്ചർ മുതലായവ ഉണ്ടോ, ഡിസബിലിറ്റി എത്രത്തോളം ഉണ്ട്, മെഡിക്കൽ എക്സ്പെൻസ്, ഇതെല്ലാം ഒന്ന് പരിഗണിച്ചിട്ടാണ് കോമ്പൻസേഷൻ ഇഞ്ചുറി കേസ് കൊടുക്കുന്നത്.
1: അപ്പോ സാർ, ഇപ്പൊ ഇഞ്ചുറി കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞു. സാർ പറഞ്ഞു ഇഞ്ചുറി കേസ് ഉണ്ടെന്നും പറഞ്ഞു, ഡെത്ത് കേസ് ഉണ്ടെന്നും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡെത്ത് കേസിൽ കോമ്പൻസേഷൻ വിധിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
0: ഡെത്ത് കേസിൽ കോമ്പൻസേഷന്റെ മാനദണ്ഡവും വ്യത്യസ്തമാണ്, കാരണം ആളെ മരിച്ചു പോയല്ലോ ഈ ആക്സിഡന്റ് മൂലം. അപ്പൊ എന്താ നമ്മൾ എല്ലാം വിചാരിക്കുന്നത്, എന്താ നമ്മൾ പറയുന്നത്, ഒരാൾ മരിച്ചതുകൊണ്ട് ആ കുടുംബത്തിന്റെ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു, അദ്ദേഹം നഷ്ടപ്പെട്ടെങ്കിൽ ആളും നഷ്ടപ്പെട്ടു, അദ്ദേഹം മൂലമുള്ള വരുമാനവും നഷ്ടപ്പെട്ടു. മിക്കവാറും ആക്സിഡന്റ് കേസിൽ സോൾ ബ്രെഡ് വിന്നർ ആയിരിക്കും, കുടുംബത്തിന്റെ ഏക ആശ്രയമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രഹനാഥനായിരിക്കാം. അപ്പൊ ഗ്രഹനാഥൻ ആണ് ആ ഗ്രഹത്തെ പുലർത്തിക്കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന് വരുമാനം വെച്ചിട്ടാണ് ആ വീട് പുലർത്തിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ആള് മരിക്കുമ്പം വീട്ടിലേക്ക് വരുമാനം നഷ്ടപ്പെടുവല്ലയോ. അപ്പോൾ കോടതി നോക്കുന്നത് ആ വരുമാന നഷ്ടം നികത്തണം. എന്തായാലും പൈസ കൊടുത്ത് നിർത്താൻ പറ്റില്ല, തീർച്ചയായിട്ടും പോയ ആളേക്ക് തിരിച്ചെടുത്തില്ല. പക്ഷേ കുടുംബത്തിന്റെ വരുമാന നഷ്ടം ഉണ്ടാതിരിക്കാൻ വേണ്ടി എത്രയായിരുന്നോ അദ്ദേഹത്തിന്റെ ആക്സിഡൻസ് നടക്കുന്ന സമയത്ത് വരുമാനം, ആ വരുമാനം തന്നെ തുടർന്നും കോടതി കുടുംബത്തിന്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറയും. അതാണ് കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. 10,000 രൂപ മാസവരുമാനം ഉണ്ടായിരുന്ന ആളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വരുമാന നഷ്ടം എന്ന് പറയുന്നത്, 35 വയസ്സുള്ള ആളാണെങ്കിൽ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുമായിരുന്നു, ഒരു സർവീസ് ഇരിക്കുന്ന ആൾ 20 വർഷം കൊണ്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ 20 വർഷം ഈ വരുമാന നഷ്ടമുണ്ട്, ആ 20 വർഷത്തെ വരുമാന നഷ്ടം കോടതി കൊടുക്കും ഒരു ഹെഡിൽ, കോമ്പൻസേഷൻ ഫോർ ഡിപ്പെൻഡൻസി. അതിൽ പ്രത്യേകത, 10,000 രൂപ വരുമാനമുള്ള ആള് 10,000 രൂപ വീട്ടിൽ കൊടുക്കുവോ? ഇല്ല, അദ്ദേഹത്തിന് പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ട്. അത് ചിലപ്പോൾ 1/3 ആയിരിക്കാം, 1/4 ആയിരിക്കാം, അല്ലേ? അപ്പൊ ആ പേഴ്സണൽ എക്സ്പെൻസ്, സ്വന്തമായ ചെലവാക്കുന്ന ചെലവ് കഴിച്ച് ബാക്കിയാണ് കുടുംബത്തിലേക്കുള്ള നഷ്ടം. അപ്പോൾ 1/3 പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, 10,000-9,000 രൂപ കിട്ടുന്ന വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഉദാഹരണം, ഏറ്റവും കുറഞ്ഞ ഒരാൾ 9,000 രൂപ മാസ വരുമാനം, അദ്ദേഹത്തിന് 1/3 പേഴ്സണൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ 3,000 രൂപ കുറച്ച് 6,000 രൂപയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വരുമാന നഷ്ടം. ആ വരുമാന നഷ്ടം 20 വർഷം കൊണ്ട് ജോലിയാണെങ്കിൽ 20 വർഷത്തേക്ക് കണക്കായി കൊടുക്കും.

0: ഇത് വരുമാന നഷ്ടമാവുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്പൗസിനെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കോമ്പൻസേഷൻ, സ്പൗസിൻ്റെ കോമ്പൻസേഷൻ കൺസോർഷ്യം എന്ന് പറയും, മനസ്സിലല്ലേ? ആ സ്പൗസിന് നഷ്ടപ്പെട്ടുള്ള സ്നേഹവും വാത്സല്യം നഷ്ടപ്പെട്ടതിന് 40,000 രൂപ മിനിമം കോമ്പൻസേഷൻ. കുട്ടികൾക്ക് അച്ഛനെയെ നഷ്ടപ്പെട്ടതിന് അതിന് ഫിലിയൽ കോമ്പൻസേഷൻ, പേരൻസിന് അവരുടെ മകനെ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ, ഇതെല്ലാം ഓരോ ഹെഡിലും കൊടുക്കാം. പ്ലസ് ഡെത്ത് കേസിനകത്ത് ഫ്യൂണറൽ എക്സ്പെൻസ് കൊടുക്കണം. ലോസ് ഓഫ് എസ്റ്റേറ്റ്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച് സേവിങ്സ് ഉണ്ടായി, എസ്റ്റേറ്റ് ഉണ്ടായ, എസ്റ്റേറ്റ് മീൻസ് റബ്ബർ എസ്റ്റേറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്വത്തുക്കൾ ഉണ്ടായതിന്, അപ്പോൾ ലോസ് ഓഫ് എസ്റ്റേറ്റ്. ഇതെല്ലാം കോടതി പരിഗണിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഡിപ്പെൻഡൻസി, അത് അദ്ദേഹത്തിൻ്റെ വരുമാനവും വയസ്സും നോക്കിയിട്ടാണ്. പിന്നെ കോമ്പൻസേഷൻ ഫോർ കൺസോർഷ്യം, ലോസ് ഓഫ് കൺസോർഷ്യം വൈഫിന്, മക്കൾക്ക്, അച്ഛന് അല്ല അദ്ദേഹത്തിൻ്റെ പിതാക്കൾ, ഇത് കൂടാതെ ഫ്യൂണറൽ എക്സ്പെൻസ്, ലോസ് ഓഫ് എസ്റ്റേറ്റ്, ഇതെല്ലാം ചേർത്തിട്ടാണ് കോമ്പൻസേഷൻ ഡെത്ത് കേസിൽ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചുറി കേസിലും ഡെത്ത് കേസിലും ഇത്രയാണ് കൊടുക്കേണ്ടതെന്നൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? മരിക്കുന്ന ആൾക്കാരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, വയസ്സ് വ്യത്യാസം വരാം, ഓരോരുത്തരുടെ വയസ്സ്, ഓരോരുത്തരുടെ വരുമാനം, ഓരോരുത്തരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരാം, അല്ലേ? ഇപ്പോൾ സർക്കാർ സർവീസ് ഇരിക്കുന്ന ആളാണ് വാഹനപ്പെടുത്തി മരിച്ചെങ്കിൽ ആ സർക്കാർ സർവീസിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളമാണ് കണക്കാക്കുന്നത്. സർക്കാർ സർവീസ് ഇല്ലാത്തൊരു സാധാരണക്കാരനാണ്, കൂലിവേലക്കാരനാണെങ്കിൽ കൂലിവേലക്കാരന് മാസം എത്ര രൂപ വരുമാനം കിട്ടും എന്ന് കോടതി കണക്കാക്കി, അത് കണക്കാക്കിയാണ് കോമ്പൻസേഷൻ. അപ്പോൾ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലെങ്കിലും ആ വിക്ടിമിൻ്റെ ഏജും ഇൻകവും ആണ് പ്രധാന ഘടകം, പ്ലസ് മെഡിക്കൽ എക്സ്പെൻസസ്. ഇത്രയാണ് ഇഞ്ചറി കേസിലും ഡെത്ത് കേസിലും മിനിമം ലെവലിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കി കോടതിയുടെ ജുഡീഷ്യൽ പ്രസിഡൻസും പ്രിൻസിപ്പൾസും കോടതിയുടെ ഒരു ഔട്ട്ലുക്കും അനുസരിച്ചിട്ട്, ആറ്റിറ്റ്യൂഡും അനുസരിച്ചിട്ടാണോ ആണ് കോമ്പൻസേഷൻ കൊടുക്കുക. ഹാഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. ഇറ്റ് വേരീസ് ഫ്രം ഒരു കോടതിയിലെ കോമ്പൻസേഷൻ തന്നെ വേറെ കോടതി കിട്ടണമെന്നില്ല, ഒരേ കോമ്പൻസേഷൻ തന്നെ ഒരാൾക്ക് കിട്ടുന്ന പോലെ മറ്റാൾ കിട്ടണമെന്നില്ല. കാരണം ഓരോ കേസിലും ഫാക്ട്സ് വ്യത്യാസമാണ്, നേച്ചർ ഓഫ് ഇഞ്ചുറീസ് വ്യത്യാസമാണ്, സ്റ്റാറ്റസ് ഓഫ് ദ പാർട്ടീസ് വ്യത്യാസമാണ്, എന്ന എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട്. അതാണ്, എന്തുവന്നാലും ഇതെല്ലാം പരിഗണിച്ച് ഒരു ഫെയർ ആൻഡ് റീസണബിൾ കോമ്പൻസേഷൻ ആണ് കോടതി കൊടുക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നിരവധി സിനിമകളിൽ പ്രധാനമായും സപ്പോർട്ടിംഗ് റോളുകളിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ 2012 പുറത്തിറങ്ങിയ ഷട്ടർ എന്ന ത്രില്ലറിൽ ഒരു പ്രധാന വേഷം ചെയ്തതോടെയാണ് സജിത മഠത്തിൽ ആദ്യമായി ശ്രദ്ധേയയായത്. അതെ, ഇന്ന് തിരശീലയിൽ സജിത മഠത്തിലിന്റെ വിശേഷങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: അല്ല, ഞാൻ നിങ്ങളെന്താക്കുക, അടുത്ത വീട്ടിലെ ആൾക്കാർ ഉറങ്ങി നോക്കുക. ഇതാണ് ഇമ്മാരി ഓരോ സ്ഥലങ്ങളിൽ വന്നു പെട്ടാനുള്ള തകരാറ്. മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാവില്ല. ഒരു മിനിറ്റേ. ഹലോ, എന്താടാ? ഷോ, ഞാനിപ്പോ മൈസൂരല്ലേ, താജ് ഹോട്ടലല്ല. എന്തൊക്കെയുണ്ട്?
2: ഷട്ടറിലെ ആ കഥാപാത്രത്തിന് മികച്ച 2-ാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തന്നെ നേടി. അങ്ങനെ നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ അഭിനേത്രിയായി സജിത മഠത്തിൽ മാറി.
3: ഇവിടെ ഒരു പാമ്പൂല്യ എലിയില്ല. നിങ്ങൾ വെറുതെ ആളം എനക്കെടുത്ത, നിങ്ങളൊരു എലി. നിങ്ങൾ എന്തൊരാളാണ് ഒരു എലിനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുക? കണ്ട ഭയങ്കര സംഭവാട്ടോ. എലി പുലി എന്നൊക്കെ പറഞ്ഞോരോ സെറ്റപ്പാ, സാരല്യ.
2: 2 പതിറ്റാണ്ടിലേറെയായി മലയാള നാടകവേദിയിലും സ്ത്രീപക്ഷ വ്യവഹാരത്തിലും സജീവമാണ് സജിത മഠത്തിൽ. സ്ത്രീകളുടെ ആവിഷ്കാരങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ നാടക സംഘമായ അഭിനേത്രിയുടെ സ്ഥാപകരിൽ ഒരാളാണ് സജിത. അഭിനേത്രി എന്ന നിലയിൽ 20-ലധികം പ്രൊഡക്ഷനുകളിൽ അവർ പങ്കാളിയാവുകയും കൂടാതെ 2 സോളോ പെർഫോമൻസുകൾ സംവിധാനം ചെയ്യുകയും 3 നാടകങ്ങൾക്ക് തിരക്കഥയൊരുക്കുകയും ചെയ്തു. മത്സ്യഗന്ധി, ചങ്കി ചങ്കരൻ, ഫാമിലി റിയാലിറ്റി ഷോ, മാതൃദിനം തുടങ്ങിയവയായിരുന്നു അത്. സജിത മഠത്തിൽ അവതരിപ്പിച്ച പ്രധാന നാടകങ്ങൾ ഇവയാണ്: 1991 മുടിത്തെയ്യം, മുടികെട്ടാൻ വിസമ്മതിക്കുന്ന ഒരു സ്ത്രീയുടെ അനുഭവത്തെക്കുറിച്ചുള്ള ഏകാംഗ നാടകമാണത്. പ്രശസ്ത ഫെമിനിസ്റ്റ് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ പ്രൊഫസർ സാറാ ജോസഫ് എഴുതിയ ചെറു

0: കഥയുടെ ആവിഷ്കാരമാണ് ഈ നാടകം.
1: മുക്കുവത്തി മുടിയഴിച്ചിട്ട് നിന്ന കടലമ്മ കോപിക്കും പോലും, മുക്കുവനെ കടലമ്മ കൊണ്ടുപോകും പോലും. എങ്കിലിനി ഈ മുടി അയിനു തന്നെ കിടക്കട്ടെ, കടലമ്മ കോപിക്കട്ടെ, കടലമ്മ കോപിക്കട്ടെ. കടൽ ട്രോളർ ബോട്ടുകളെയും വിദേശ കപ്പലുകളെയും മറിച്ചിടട്ടെ, മറിച്ചിടട്ടെ, എല്ലാം മറിച്ചിടട്ടെ, എല്ലാം മറിച്ചിടട്ടെ, എല്ലാം മറിച്ചിടട്ടെ, എല്ലാം മറിച്ചിടട്ടെ. ഈ നാറ്റം എന്റെ കൊട്ടയിൽ നിന്നല്ല, കടലു ചീഞ്ഞതിന്റെ മാറ്റമാണ്. ട്രോളർ വലകൾ കൊന്നു നശിപ്പിക്കുന്ന കുഞ്ഞു മീനുകളുടെ മാറ്റമാണ്.

മത്സ്യഗന്ധികളുടെ സ്വപ്നം ചീഞ്ഞളിഞ്ഞ

0: കസ്തൂരിഗന്ധിയായി. നിങ്ങൾ എന്നെ സ്വീകരിക്കണ്ട, മത്സ്യഗന്ധിയായി മാത്രം. നിങ്ങളിൽ ഒരുവളായി.
1: ഇനി 1993 അഭിനയിച്ച ആഷാദ് കി ഏക് ദിൻ മോഹൻ രാഗേഷിന്റെ ഹിന്ദി നാടകത്തിന്റെ മലയാള അവലംബമായിരുന്നു അത്. 94 രാധയാണ് മറ്റൊന്ന്. മലയാളത്തിലെ പ്രമുഖ നാടകകൃത്ത് ജി ശങ്കരപ്പിള്ളയുടെ നാടകം. ഇനി 94 ഭരതവാക്യമാണ് അടുത്തത്. മലയാളത്തിലെ പ്രമുഖ നാടകകൃത്തായ ജി ശങ്കരപ്പിള്ളയുടെ മറ്റൊരു നാടകമായിരുന്നു അത്. 99 ബ്യൂട്ടി പാർലറാണ് മറ്റൊരു നാടകം. സ്വയം സുന്ദരമാക്കാനുള്ള മനുഷ്യപ്രകൃതിയെ ഈ നാടകം ആഘോഷിക്കുകയും ശരീരത്തിന്റെ അതിജീവനത്തിന് സൗന്ദര്യവൽക്കരണം അനിവാര്യമാകുമ്പോഴുള്ള വേദന അവതരിപ്പിക്കുന്നതുമാണ് ഈ നാടകം. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച കേരളത്തിലെ തൃശൂരിൽ നടന്ന ദേശീയ വനിതാ തിയേറ്റർ ഫെസ്റ്റിവലിലാണ് ഈ നാടകം ആദ്യമായി അരങ്ങേറിയത്. പിന്നീട് 2001 ഹൈദരാബാദിൽ നടന്ന യങ് ഫെമിനിസ്റ്റ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ കേരളത്തിലെമ്പാടും ഇത് അവതരിപ്പിക്കപ്പെട്ടു. തിരുവനന്തപുരത്തും ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലും ഈ നാടകം അവതരിപ്പിച്ചു. നാടകത്തിന്റെ തിരക്കഥ സാഹിത്യ അക്കാദമിയുടെ ജേണലായ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിലും ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ഗാർഡിയൻസ് ഓഫ് ദി ഡീപ്പ് എന്നാണ് മറ്റൊരു നാടകം. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള അഭിനേതാക്കളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ലോകമെമ്പാടുമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പും ശബ്ദങ്ങളും കാഴ്ചപ്പാടും ഈ നാടകത്തിൽ പറയുന്നു. ബ്രിട്ടീഷ് സംവിധായകനായ ജോൺ മാർട്ടിൻ സംവിധാനം ചെയ്ത ഈ നാടകം തിയേറ്റർ ഫോർ ആഫ്രിക്കയാണ് നിർമ്മിച്ചത്. ജോഹാനസ്ബർഗിലെ ഭൗമ ഉച്ചകോടിക്കിടെ കേപ് ടൗണിലും ജോഹന്നാസ്ബർഗിലും പ്രകടനങ്ങൾ നടന്നു. ഒരു ആഫ്രിക്കൻ നാടോടി കഥയെ അടിസ്ഥാനമാക്കിയുള്ള 2002 വാട്ടർ പ്ലേ ആണ് മറ്റൊരു നാടകം. നിക്കോളാസ് എലൻബോഗ് ആണ് ഈ കഥ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജീവദാതാവായ ജലത്തിന്റെ പ്രാധാന്യമാണ് ഈ നാടകം വിവരിക്കുന്നത്. 2008 മതിലുകളാണ് മറ്റൊരു നാടകം. 2010 സ്പൈനൽ കോഡായിരുന്നു മറ്റൊരു നാടകം. ദീപൻ ശിവരാമനാണ് ഈ നാടകം സംവിധാനം ചെയ്തത്. 2010 തയ്യാറാക്കിയ ഈ നാടകം ഓക്സിജൻ തിയേറ്ററാണ് നിർമ്മിച്ചത്. 2016 ചന്ദ്രദാസൻ സംവിധാനം ചെയ്ത കാളി മറ്റൊരു വിജയ നാടകമായിരുന്നു. എറണാകുളം ലോകധർമ്മിയാണ് ഈ നാടകം നിർമ്മിച്ചത്. കാളി എന്ന നാടകത്തെക്കുറിച്ച് ഇടവേളയ്ക്ക് ശേഷം പറയാം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. സജിതാ മഠത്തിലിൻ്റെ വിശേഷങ്ങളാണ് തിരശീലയിലൂടെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാളി എന്ന നാടകത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. ദാരികാവധത്തെ അടിസ്ഥാനമാക്കി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെയാണ് കാളി എന്ന നാടകം ചർച്ച ചെയ്യുന്നത്. 21-ാം നൂറ്റാണ്ടിലെ കാളിയെയും ദാരികനെയും അരങ്ങിലെത്തിക്കുകയാണ് സജിതാ മഠത്തിലിൻ്റെ കാളി നാടകം. വലിയന്നൂർ കാവിൻ്റെ മുറ്റത്ത് 51 വർഷങ്ങൾക്ക് ശേഷം കാളി നാടകം അരങ്ങേറുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നാടകത്തിന്റെ പ്രമേയം. പൊതുസമൂഹത്തിന്റെയും നിയമജ്ഞയുടെയും മാധ്യമങ്ങളുടെയും വീക്ഷണകോണിലൂടെയാണ് നാടകം പുരോഗമിക്കുന്നത്. ലോകധർമ്മി അവതരിപ്പിച്ച് ചെന്നൈ ഫിലിം ഫാക്ടറി നിർമ്മിക്കുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് ചന്ദ്രദാസനാണ്. പാരീസ് ചന്ദ്രനാണ് നാടകത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്.
2: ഭാനുമതിയുടെ പുത്രൻ ദാരിക.

0: അസുരലോകം മുഴുവൻ ഭരിച്ചവൻ, 12,000 ആനകളുടെ ബലമുള്ളവൻ. അറിയാം, കാളിക്കറിയാം.
1: അമ്മേ, ദാരികവേഷം കെട്ടിയ രാമക്കുറുപ്പിനെ നമുക്ക് എങ്ങനെ അറിയാം? അതാണ് സാർ ചോദിക്കുന്നത്. അപ്പോ ദാരികനെ അറിയാം, ദാരികവേഷം കെട്ടിയ രാമക്കുറുപ്പിനെ അറിയില്ല.
2: ദേവിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ.
1: വലിയന്നൂരിലെ ചെറുവേപ്പടി റെയിൽവേ ട്രാക്കിന് സമീപത്തെ പുറമ്പോക്കിൽ താമസിക്കുന്ന വല്ലിയുടെയും കടാരന്റെയും മൂത്തം ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട കേസിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രാമക്കുറുപ്പിന്റെ പേര് പറഞ്ഞു കേൾക്കുകയും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
0: നീലി,
1: യെസ്,
0: നെറികെട്ടവളെന്ന് വിധിച്ചവൾ തലവെട്ടി വിധി നടപ്പിലാക്കിയില്ലേ?
1: അവളെ അറിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവളുടെ മരണത്തെ തുടർന്നുണ്ടായ സമരത്തിൽ നിങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ലേ? ആ നീലിയുമായി നിങ്ങൾക്കുള്ള ബന്ധം?
0: സംബ്രാന്റെ ആശയ്ക്ക് അവൾ നിന്നില്ല, വെട്ടി തുണ്ടമാക്കാൻ ആജ്ഞ പോയി. ചൂരുമായി നിന്നവളലറി, ചെവി പൊട്ടന്മാർ ചുറ്റും നെറികെട്ടവളെന്ന് വിധിച്ചു വാളുയർന്നു പൊന്തി. അതിനിടയിൽ അവൾ തമ്പ്രാനെ ഒന്ന് നോക്കി ഭസ്മമാക്കുന്ന നോട്ടം പിൻവലിക്കും മുമ്പ് വാളുയർന്നു പൊന്തി. പ്രകൃതി ആകെ മാറി, നീലിയുടെ ശരീരം മുകളിലേക്ക് ഉയർന്നു. പിന്നെ അമ്മമാർ പെറ്റത് ചാപ്പിള്ളകളെ മാത്രം. നീലിയുടെ കനിയടക്കാൻ തറയായി നീലി ഭഗവതിയായി നീലി ഇന്ന് നാട് കാക്കുന്ന മോദി.
3: ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള ഏകാംഗ നാടകമാണ് മത്സ്യഗന്ധി. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും കടലിലെ അവരുടെ പ്രശ്നങ്ങളും മത്സ്യവിപണിയിലെ വെല്ലുവിളികളും ഭീഷണികളും ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന മോട്ടോർ ബോട്ടുകളും ട്രോളർ വലകളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുമൊക്കെ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു. തെരുവിലും വീട്ടിനകത്തും പെണ്ണുടലുകൾ നിർദ്ദയം പിച്ചു ചീന്തപ്പെടുന്ന കാലഘട്ടത്തിൽ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരവതാരം ജന്മമെടുക്കും. അവളുടെ ഉള്ളിൽ തന്നെ കാളി എന്നാണ് ആ അവതാരത്തിന്റെ പേര്. സാധാരണ സ്ത്രീയിൽ നിന്ന് ആ കാളിയിലേക്കുള്ള പരിണാമയാത്രയാണ് സജിതാ മഠത്തിലിന്റെ കാളി നാടകം. കളിയരങ്ങിൽ അവർ കാളിയാകുന്നു. ദാരിക നിഗ്രഹമാണ് കാളിയുടെ അവതാരോദ്ദേശ്യം. ഭദ്രകാളിയുടെ ഐതിഹ്യവും സമകാലീന സംഭവങ്ങളും സമന്വയിപ്പിച്ച് അരങ്ങിലെത്തിച്ച ഈ നാടകത്തിൽ ദാരികനും കാളിയും രണ്ട് പ്രതീകങ്ങളാണ്, നന്മയുടെയും തിന്മയുടെയും.
4: ദുർഗാദേവിയുടെ സാന്നിധ്യമാണ് ശക്തി നൽകിയത്. കലി കൂടിയിരിക്കുന്ന സമയമാണ്, ഇരുത്താതെ നിവർത്തിയില്ല.
0: ശക്തി ആർജിച്ചു, പൂർവാധികം ശക്തിയോടെ തിന്മയെ ഞാൻ കൊയ്തെറിഞ്ഞു.
4: ദുർഗാദേവിയുടെ സാന്നിധ്യം നിഷ്ക്രിയമല്ല, സജീവമാണ്. സജീവമാണ് ഭൂതഗണങ്ങളും താമസി മായാവതി എന്നീ വരങ്ങൾ അമ്മയുടെ കൈകളിൽ എത്തിയത്. അത്ഭുതം, അത്ഭുതം തന്നെ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
0: മനോധരിയിൽ നിന്ന് താമസിയെയും മായാവതിയെയും ഞങ്ങൾ കൂടെ കൂട്ടി.
4: ദുരന്തം, ദുരന്തം, മഹാദുരന്തം.
3: സജിതാ മഠത്തിലിന്റെ മത്സ്യഗന്ധി എന്ന ഒറ്റയാൾ നാടകത്തെക്കുറിച്ച് ഇനി വിശദമായി പറയാം. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ ദുരവസ്ഥയാണ് മത്സ്യഗന്ധി. മീൻപിടുത്തം വലിയൊരു കച്ചവടമാണ്. പല ദരിദ്രരും അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്നു. ചുഴലിക്കാറ്റ് പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അവരെ ചിലപ്പോൾ റോഡുകളിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നതിനാൽ അവരുടെ ജീവിതം പിരിമുറുക്കത്തിനും ഭയത്തിനും വിധേയമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും അവരുടെ പരമ്പരാഗത മത്സ്യബന്ധന രീതികളും ആധുനിക മാറ്റങ്ങൾ കാരണം അവർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരച്ചു കാട്ടുന്നു. കഥ ഒരു നാടകീയമായ മോണോലോഗാണ്. ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീവേദിയിൽ അഭിനയിക്കുകയും തന്റെ ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്നു. അവരുടെ പ്രശ്നങ്ങളെ മത്സ്യത്തിന്റെ ഗന്ധവുമായി താരതമ്യം ചെയ്യുന്നു. രംഗം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നു. കടൽ തീരം, തുറമുഖം, ബോട്ടുകൾ, മാർക്കറ്റ്, കപ്പലുകൾ എന്നിവയെല്ലാം രംഗങ്ങളിലേക്ക് വരുന്നു.

0: കടലിനും കടപ്പുറത്തിനും ഇടയിൽ വലിയൊരു മതിൽ വരുമെന്ന്. അപ്പോൾ വഞ്ചി എങ്ങനെ ഇറക്കും? കടലില്ലാതെ വഞ്ചി ഇറക്കാൻ ഒക്കുമോ? നക്ഷത്രങ്ങളെ നോക്കി യാത്ര ചെയ്യട്ടെ, കടലിന്റെ താളമറിയട്ടെ.
1: മത്സ്യബന്ധനത്തിലെ പുരോഗതി വാണിജ്യ ബോട്ടുകളുടെയും കപ്പലുകളുടെയും ഉദയത്തിന് വഴിയൊരുക്കുന്നു. പരമ്പരാഗത മത്സ്യബന്ധന രീതി ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് മാറ്റങ്ങൾ ദഹിക്കാനാവില്ല. അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. നഗരവൽക്കരണം കോളനികൾ സ്ഥാപിക്കുന്നതിനും വീട് നിർമ്മാണത്തിനും കാരണമായി. പട്ടണങ്ങളിലും നഗരങ്ങളിലും വീടുകൾക്ക് ഇടം നൽകി കുളങ്ങളും തടാകങ്ങളും അപ്രത്യക്ഷമാവുന്നു. വെള്ളമില്ലാതായത് മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചു. മോട്ടോർ ബോട്ടുകളുടെ വരവോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവർ സമാധാനപരമായ ജീവിതം നയിച്ചു. ദരിദ്രരാണെങ്കിലും സന്തോഷവും സമാധാനവും ഉള്ളവരായിരുന്നു അവർ. തീരത്തുള്ളവർക്ക് ഹാർബറിലും വലിയ ഹോട്ടലുകളിലും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണവർ. സ്ത്രീകൾ കരയിൽ നിൽക്കുകയും അമ്മയോടൊപ്പമുള്ള ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്നു. അവരുടെ ഇപ്പോഴത്തെ ജീവിതവും മുൻകാല ജീവിതവും തമ്മിൽ അവൾ താരതമ്യം ചെയ്യുന്നു. ഇവരുടെ വരുമാന സ്രോതസ് അനിശ്ചിതത്വത്തിലാണ്. ചിലപ്പോൾ വിറ്റഴിക്കാത്ത മത്സ്യത്തിന്റെ ദുർഗന്ധം സഹിക്കാൻ നിർബന്ധിതരാകും. ആ സ്ഥലത്ത് താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അവൾ വിശദീകരിക്കുന്നു. ട്രോളർ ബോട്ടുകളുടെയും വിദേശ കപ്പലുകളുടെയും വരവാണ് ഇവരെ ബാധിക്കുന്നത്. കടലാക്രമണത്തിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവങ്ങൾ നിരവധിയാണ്. മത്സ്യത്തൊഴിലാളിയുടെ ദത്തുപുത്രിയായ സത്യവതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മത്സ്യഗന്ധി എന്ന നാടകം.
0: കടലിലെ മീൻ തീർന്നാലും കടല് പോയാലും
1: സജിതാ മഠത്തിൽ 2014 വരെ സംഗീത നാടക അക്കാദമി ന്യൂഡൽഹി ഡെപ്യൂട്ടി സെക്രട്ടറിയായിരുന്നു. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ ഓഫീസർ, ഡോക്യുമെന്ററി പ്രൊഡ്യൂസർ, മറ്റ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് എന്നീ നിലകളിലൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനം. ന്യൂഡൽഹിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് മാനേജ്മെന്റിലെ ഫാക്കൽറ്റി കം തിയേറ്റർ വിദഗ്ധ കൂടിയാണവർ. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ അക്കാദമിക് സെമിനാറുകളിൽ കേരള സംസ്കാരത്തെക്കുറിച്ചുള്ള സെമിനാറുകളിൽ അവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് നാടകകലയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങളായി സജിത കേരള നാടകവേദിയിൽ സജീവമായി എഴുതുന്നു. 2010 മലയാള നാടകവേദിയിലെ സ്ത്രീകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആദ്യ പുസ്തകത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. കൂടാതെ ആന്തോളജി ഓഫ് സ്ക്രീൻ പ്ലേസിലെ മത്സ്യഗന്ധി സ്ക്രീൻ പ്ലേ, അതിനും അംഗീകാരങ്ങൾ ലഭിച്ചു. നാടകത്തിന്റെ ലോകത്ത് സംഭാവനകൾ നൽകിയവരും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒട്ടനേകം കലാപ്രവർത്തകരുണ്ട്. അവർ എന്നും നമുക്ക് അഭിമാനമാണ്. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന 265,000-ത്തിലധികം വരുന്ന ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് US ജനപ്രതിനിധി അന്ന പൗലീന ലൂണ ട്രംപ് ഭരണകൂടത്തെ സമീപിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് അയച്ച കത്തിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ലൂണ ഈ ആവശ്യം ഉന്നയിച്ചത്. US തെരഞ്ഞെടുപ്പുകളിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടായെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് മുൻ വാഗ്ദാനത്തിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി പിന്മാറി. രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ തനിക്ക് നിയമപരമായ അധികാരമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭയിൽ പങ്കെടുക്കാൻ നെതന്യാഹു എത്താനിരിക്കെയാണ് മംദാനിയുടെ പ്രസ്താവന. അതേസമയം നെതന്യാഹുവിനെ ന്യൂയോർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ലെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായ അധികാരമുള്ള ട്രംപ് ഭരണകൂടം അതിന് തയ്യാറാകണമെന്നും മംദാനി ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന പ്രതികളിൽ ഒരാളായ ഖാലിദ് അഹമ്മദ് സത്താരിയെ ഏകദേശം 3 വർഷം നീണ്ട അന്തർദേശീയ അന്വേഷണത്തിനൊടുവിൽ വിദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നതായി FBI അറിയിച്ചു. 2016 മുതൽ 2019 വരെ മെഡികെയർ പദ്ധതിയെ ലക്ഷ്യമിട്ട് $547 മില്യൺ തട്ടിപ്പ് നടത്തിയ ഗൂഢാലോചനയിൽ സത്താരി പ്രധാന പങ്കുവഹിച്ചെന്നാണ് ആരോപണം. ജനസേവനത്തിന്റെയും ലാളിത്യത്തിന്റെയും കരുതലിന്റെയും മഹത്തായ മാതൃകയായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ഓർമ്മദിനത്തോടനുബന്ധിച്ച് IOC യൂറോപ്പ് സംഘടിപ്പിച്ച ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി എന്ന അനുസ്മരണ പരിപാടി വികാരാർദ്രമായി നടന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, ജർമ്മനി, UK, അയർലൻഡ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, മാൾട്ട എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ അനുസ്മരണ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കാര്യമന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഡാളസ് സ്കൂൾ ഓഫ് തിയോളജി 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. August 3, 2026 പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. അമേരിക്കൻ അതിഭദ്രാസനത്തിൽ ശ്ലൈഹിക സന്ദർശനം നടത്തുന്ന പൗരസ്തി കത്തോലിക്ക ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ന്യൂജേഴ്സിയിലെ വാണാക്യു സെന്റ് ജെയിംസ് സിറിയക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 5:30 വിപുലമായ സ്വീകരണം ഒരുക്കുന്നതായി ഇടവക ഭാരവാഹികൾ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വീണ്ടും കുതിക്കുന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രെന്റ് ക്രൂഡ് വില വീണ്ടും $100 തൊട്ടടുത്തെത്തി. വ്യാഴാഴ്ച VP-ക്ക് $99.60 വ്യാപാരം പുരോഗമിക്കുന്നത്. അമേരിക്കൻ ബെഞ്ച്മാർക്കായ WTI ക്രൂഡ് വില $90.78 എത്തി. രാജ്യത്തെ പ്രമുഖ IT കമ്പനിയായ

0: ഇൻഫോസിസ് സിഇഒ സലീൽ പരേഖ് സ്ഥാനമൊഴിയുന്നു. 9 വർഷത്തെ സേവനത്തിന് ശേഷം 2027 ഏപ്രിൽ 1 അദ്ദേഹം സ്ഥാനമൊഴിയുമെന്ന് കമ്പനി വ്യക്തമാക്കി. സലീൽ പരേഖിന് പകരം ആശിഷ് കുമാർ ഡാഷ് കമ്പനിയുടെ പുതിയ സിഇഒ ആകും. 2027 ഏപ്രിൽ 1 അദ്ദേഹം ചുമതലയേൽക്കും. E20 പെട്രോൾ സുരക്ഷിതവും ശുദ്ധവുമാണെന്നും എഥനോൾ രഹിത പെട്രോളിലേക്ക് മടങ്ങാൻ പദ്ധതിയില്ലെന്നും കേന്ദ്രം പാർലമെന്റിനെ അറിയിച്ചു. എഥനോൾ മിശ്രിതം 20% കൂട്ടാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. E20 കാരണം വണ്ടികൾ കേടാവുകയും ഇന്ധനക്ഷമത കുറയുകയും ചെയ്യുന്നുണ്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ നീതി ആയോഗിന്റെയും മറ്റും പരിശോധനകളിൽ കേടുപാടുകൾ ഉണ്ടായിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ചരമാറിയിപ്പുകൾ. ചങ്ങനാശ്ശേരി, കൊടിനാട്ടുകുന്ന്, കടുക്കാമൂട്ടിൽ ഏലിയാമ്മ വർഗീസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പയപ്പാർ, മുണ്ടയ്ക്കൽ വി.സി. തോമസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കൊല്ലാട്, കറുകയിൽ റിനി പയസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗ്രാൻഡ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.